0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം മണിയമ്പള രാജു.
1: ലാസർ പാലയെന്ന് ഒരു കാപ്പ് ഓടിക്കുന്ന എന്റെ ഭാര്യ ഒന്ന് കാണണം.
0: ഖത്തറിന്റെ ഫേവററ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

You're listening to Radio Suno 91.7 FM, Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: വചനങ്ങളിലൂടെ
1: അറിയുക, ഹൃദയം നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

ഹലോ, ദിസ് ഇസ് ലിയോണ ലിഷോയ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: You're listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: മാക്ക് മാക്ക് കരയാമോ, മഴയുടെ പാട്ടൊന്ന് പാടാമോ? മാക്ക് മാക്ക് കരയാമോ, മഴയുടെ പാട്ടൊന്ന് പാടാമോ?

നമസ്കാരം. ഞാൻ ഡബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനു 91.7 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: শুনো 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനു. കൂടിയെത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. അപ്പൊ നല്ലൊരു ദിവസം തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നല്ല ദിവസങ്ങൾ ഉണ്ടാവണം, നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാൻ പറ്റണം, നല്ല ആൾക്കാരെ കാണാൻ പറ്റണം. അപ്പൊ ശരിക്കും ആരാണ് നല്ലവർ എന്ന്, നല്ല ആൾക്കാരെന്ന് പറയുമ്പോൾ അവരുടെ ചുറ്റിലും നിൽക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ചില ആൾക്കാർ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് മാത്രം പറയുന്ന ആൾക്കാരുണ്ട്. സുഖമാണോ എന്ന് ചോദിച്ചാൽ തന്നെ, ഓ എന്ത് സുഖം, വയ്യ, ആശുപത്രിയിലായിരുന്നു, അല്ലെങ്കിൽ വിചാരിക്കുന്ന പോലെ വലിയ സുഖമൊന്നും ഇല്ല എന്നൊക്കെ ഫുൾ നെഗറ്റീവ് മാത്രം പറയുന്ന ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് നിന്ന് മാക്സിമം മാറി നിൽക്കുന്നതാണ് നല്ലത്. പകരം സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ, ഓ പരമസുഖമായിട്ട് പോണു, നല്ല സന്തോഷമായിട്ട് പോണു എന്ന് പോസിറ്റീവായിട്ട് പറയുന്ന ആൾക്കാരുണ്ടാകും. അവരുടെ കൂട്ടുകെട്ടാണ് നമുക്ക് ഏറ്റവും നല്ലത്. മാക്സിമം പോസിറ്റീവായിട്ട് സംസാരിക്കുന്നവരെ, അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കുന്നവരായിരിക്കണം നമ്മുടെ ആ ഒരു സർക്കിളിൽ തന്നെയുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു വൈബ് നമ്മളിലേക്കും വരും, നമ്മളും അങ്ങനെ തന്നെ ചിന്തിക്കാനായിട്ട് തുടങ്ങും. അപ്പം നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഡേ തന്നെ ഉണ്ടാവട്ടെ. സ്റ്റേ ട്യൂൻഡ്.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: You're listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

ഞാൻ നിങ്ങളുടെ സ്വന്തം അപ്പ ഹാജ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടാണോ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടാണോ ചിന്തിക്കുന്നത്, സ്വയം ഒന്ന് ആലോചിക്കേണ്ടത്. റേഡിയോ സുനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് രണ്ട് രീതിയിലും നമുക്ക് ചിന്തിക്കാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ആ സുഖമായിട്ട് സന്തോഷമായിട്ട് പോകുന്നു എന്നും പറയാം. ആ വലിയ സുഖമൊന്നുമില്ല, അങ്ങനെ തട്ടി മുട്ടി പോകണോ എന്നും നമുക്ക് പറയാം. എങ്ങനെ പറയണമെന്നും ആ പറയാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടാക്കണമെന്നും നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നല്ല രീതിയിലാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു സാഹചര്യം മാത്രമേ നമുക്ക് ലൈഫിൽ ഉണ്ടാവുള്ളൂ. അതിനാദ്യം പറഞ്ഞതുപോലെ മോശമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ, നെഗറ്റീവ് പറയുന്ന കൂട്ടുകെട്ടുകളെ മാറ്റി നിർത്തിയിട്ട് പോസിറ്റീവ് വൈബിൽ മാത്രം നമ്മൾ നിൽക്കാനായിട്ട് നോക്കുക. അതോടൊപ്പം തന്നെ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് വശങ്ങളെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് നോക്കുക. തീർച്ചയായിട്ടും ഒരു കാര്യത്തിന് പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും ഉണ്ടാകും. അതെല്ലാം നെഗറ്റീവ് മാത്രമാണ് നമ്മൾ കാണുക. അത് കാണുമ്പോൾ നമ്മൾ പേടിയാകും, നമ്മുടെ ധൈര്യം ഇല്ലാതാകും, നമുക്ക് ആത്മവിശ്വാസം ഇല്ലാതാകും. പകരം അതിങ്ങനെ മാറി ചിന്തിച്ചാൽ ഇത്രത്തോളം പോസിറ്റീവ് വശം അതിനുണ്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഓക്കെ എന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പം എപ്പോഴും ഒരു കാര്യത്തിൻ്റെ പോസിറ്റീവ് വശങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ നോക്കുക. ഇത് റേഡിയോ സുനുമാണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരിശ്രീ അശോകൻ. ഖത്തറിന്റെ ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

ലൈഫിൽ ഒരു വിഷമം വന്നാൽ അതോടുകൂടി പിന്നെ കാണുന്നതെല്ലാം നെഗറ്റീവ് മാത്രമായിട്ട് മാറുന്നുണ്ടോ അതെല്ലാം നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നതാണോ? കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്. കൂടെ ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. സന്തോഷിക്കാനുള്ള എന്തെല്ലാം അവസരങ്ങൾ നമ്മുടെ ലൈഫിൽ വരുന്നുണ്ട്, നമ്മൾ അതെല്ലാം മറന്നിട്ട് അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിച്ചിട്ട് ഏതോ ഒരു ദിവസം നമ്മുടെ ലൈഫിൽ നടന്ന ഒരു മോശപ്പെട്ട സംഭവം അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ച ഒരു സംഭവം, അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പം തന്നെ നമുക്ക് ഒരുപാട് സന്തോഷിക്കേണ്ട ഒരു സമയമാണ് ഈ ദിവസങ്ങളെല്ലാം തന്നെ ഇങ്ങനെ കടന്നു പോകുന്നത്. അപ്പം നമ്മൾ അത് ആ ഒരു സന്തോഷങ്ങളിലൊന്നും പങ്കുചേരാതെ ഓ എനിക്ക് വയ്യ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ വിഷമങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ ഈ സന്തോഷത്തിലൊന്നും പങ്കെടുക്കുന്നില്ല എന്ന് കരുതി മാറി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ജീവിതത്തിൽ സന്തോഷിക്കാൻ കിട്ടുന്ന ഓരോ നിമിഷവും നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. പിന്നെ ഒരു നിമിഷത്തിൽ അങ്ങനെ കിട്ടണം എന്നൊന്നുമില്ല. കാരണം ഈ ടൈം ഹീൽ ചെയ്യാത്ത ഒരു വേദനകളും നമുക്കില്ല എന്നാണ് വാസ്തവത്തിൽ പറയുന്നത്. ഇന്നൊരു വിഷമമുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ കാഠിന്യം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് നമുക്കത് കുഴപ്പമില്ല എന്നുള്ളൊരു നിലയിലായിട്ട് മാറും. അതങ്ങനെയാണ് ലൈഫ്. എന്തെല്ലാം നമുക്ക് വളരെ പ്രിയപ്പെട്ട എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അന്നുണ്ടായിരുന്ന അത്രയും വിഷമത്തിൻ്റെ കാഠിന്യത്തിലല്ല നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു സമയം കഴിയുമ്പോൾ അങ്ങോട്ട് മാറും. പകരം സന്തോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഒരിക്കലും പാഴാക്കാനായിട്ട് പാടില്ല. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്. സ്റ്റേ

0: শুনো 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

കേൾക്കുന്നു ഈ മോർണിംഗിൽ റേഡിയോസിനോ കൂടി ഞാൻ ചച്ചു. ആഘോഷങ്ങൾ പങ്കുചേരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല, ഒരുപാട് പേര് നമ്മുടെ കൂടെ ആഘോഷങ്ങളിൽ ഉണ്ടാകും. അപ്പോൾ ഒരാളെ വിളിക്കുമ്പോൾ അയാൾ മാറി നിൽക്കുന്നു എന്ന് കരുതുക. അപ്പം നമ്മൾ എന്താ വിചാരിക്കുക? അവർക്ക് താല്പര്യമില്ല. താല്പര്യമില്ലാത്തവരെ ചിലപ്പം നിർബന്ധിക്കാറില്ല, അല്ലെങ്കിൽ നമ്മൾ നിർബന്ധിച്ചിട്ട് കൊണ്ടുവരാറുണ്ട്. ഒരു ആഘോഷത്തിൽ നിന്നും ഒരാളെ വിട്ടു നിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് റീസൺസ് ഉണ്ടാകും. ചിലപ്പോൾ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒന്നും ആഘോഷങ്ങളൊന്നും വേണ്ട എന്ന് നമ്മൾ മനസ്സുകൊണ്ട് തന്നെ തീരുമാനിക്കാറുണ്ട്. ഞാൻ പറയുന്ന അവരെ കുറിച്ചല്ല. പൈസ ചിലവാക്കാൻ മടിയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ആഘോഷങ്ങളിൽ പങ്കെടുക്കാതെ ഓക്കെ നമ്മളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ ഞാനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു. അത് നല്ല പിശുക്ക് കൊണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇല്ലാത്തത് കൊണ്ടല്ല, പിശുക്ക് കൊണ്ട് ഇത്തരം ആഘോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരോട് പറയാൻ വേറെ ഒന്നുമില്ല, ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഇനി കിട്ടില്ല. അതുകൊണ്ട് പിശുക്ക് കൊണ്ട് മാറി നിൽക്കാതെ മാക്സിമം ആഘോഷവേളകളിൽ പങ്കെടുക്കുക, നല്ല മനസ്സോടുകൂടി പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: സുനൊപ്പനോടം സീസൺ 8 കേട്ട് കേട്ട് കേട്ടോണം. Brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home.
3: അങ്ങനെ കാത്തു കാത്തിരുന്ന് ഉത്രാടം ദിനത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം എല്ലാവർക്കും. വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. August 25 ചൊവ്വാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരിയിലേക്ക് എത്തിക്കഴിഞ്ഞ എല്ലാവർക്കും നല്ലൊരു ഡേ വളരെയധികം സ്നേഹത്തോടുകൂടി വിഷയമാണ്. ഇന്നത്തെ ദിവസം നാട്ടിൽ ആഘോഷങ്ങളുടെ, സന്തോഷങ്ങളുടെ ഒരു ഒരു ദിവസം തന്നെയാണല്ലേ. എവിടെ നോക്കിക്കഴിഞ്ഞാലും, ഏത് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും ഇന്ന് സന്തോഷം നിറയുന്ന അല്ലെങ്കിൽ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണ് നാട്ടിൽ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിലും സന്തോഷം നിറയട്ടെ, സമാധാനം നിറയട്ടെ. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന വളരെ സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും നമ്മുടെ ലൈഫ് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മളുടെ എല്ലാ കാലത്തെയും ഒരു ചിന്ത എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ലൈഫിൽ ഓരോ ദിവസങ്ങളും ഓരോ ദിവസവും നമ്മുടെ പ്രയത്നത്തോടുകൂടി തന്നെ സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ ദിവസങ്ങളാകട്ടെ ഇനിയുള്ള ഓരോ ദിവസങ്ങളും എന്നുള്ള നല്ല നല്ല ആശംസകൾ നൽകിക്കൊണ്ടാണ് ഈ ഒരു ഡേ നമ്മൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. എന്നാലും നാട്ടിൽ മഴ വിശേഷങ്ങളും കൂടെ ഉണ്ട് എന്ന് പറയേണ്ടവരും, പക്ഷേ അത്ര വലിയ മഴയിലേക്ക് എത്തില്ല എന്നാണ്, മഴക്കുറവ് തന്നെ ആയിരിക്കും. എന്നാലും 6 ജില്ലകളിലേക്ക് ഓറഞ്ച് അലർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ മഴയിൽ ഈ ഒരു ദിവസം മുങ്ങിപ്പോകുമോ എന്നുള്ളതും കൃത്യമായിട്ട് അറിയില്ല. തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വലിയ മഴയിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയില്ല എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക്. എന്തായാലും ഒരു

0: ആഘോഷങ്ങളുടെ വിശേഷങ്ങളും അല്ലെങ്കിൽ ഒക്കെ തന്നെ ഇന്നത്തെ മോർണിംഗ് അങ്ങനെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു മോർണിംഗ് ആണ് നാട്ടിൽ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ വിശേഷങ്ങളൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കും അതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് തന്നോളൂ. കൂടെ നിങ്ങളുടെ ഡിയർ വൺസിനുള്ള വിഷസൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വിഷസും വിശേഷങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓണപ്പാട്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഉത്രാട ദിനമായതുകൊണ്ട് ഉത്രാട പൂനിലാവ് കേട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ മോർണിംഗ് സവാരി ആരംഭിക്കാം.
1: കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: പാർത്താസ് വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
1: സുനോ പൊന്നോണം സീസൺ 8
0: കേട്ട് കേട്ട് കേട്ടോണം. ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.
5: Just feel like you're home.
6: Akbar! Hillai! Hillai! Hillai!
7: Hi, I'm Nyanangalda Sondan Dilip. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
8: എല്ലാവർക്കും എന്റെ ഹൃദയം.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ എല്ലാവരുടെയും നല്ല നല്ല മോർണിംഗ് മെസ്സേജുകളിലും ഓണം വിഷസും കാര്യങ്ങളും ഒക്കെ ഇതായി എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരെ മെസ്സേജുകളിലേക്ക് ഒന്ന് പോവാണ്. ഓക്കെ, നാസർജിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ് നിസ, ഗുഡ് മോർണിംഗ്. കുറച്ച് നാളായിട്ട് ആളുടെ മെസ്സേജുകൾ എത്തുന്നില്ല. അപ്പോൾ ആൾ പറയുന്നുണ്ട് അദ്ദേഹം ജോലി സ്ഥലങ്ങളൊക്കെ മാറിയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ കൊണ്ടാണ് മെസ്സേജുകളൊന്നും വരാത്തത് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല, ഫ്രീ ആവുന്ന സമയത്തൊക്കെ മെസ്സേജും ഒക്കെ അയക്കും കേട്ടോ. റിജേഷിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് നിസ, ഉത്രാടദിന ആശംസകൾ എന്ന് പറയുന്നു. തിരിച്ചും റിജേഷിനും ഫാമിലിക്കും നമ്മളുടെ ഹൃദയം നിറഞ്ഞ സ്പെഷ്യൽ ആയിട്ടുള്ള ആശംസകൾ പറയുന്നു. എല്ലാവർക്കും ഉത്രാടദിനാശംസകൾ. നാട്ടിൽ രാവിലെ തന്നെ നല്ല മഴയാണ് രഞ്ജനീഷ് പറയുന്നുണ്ട്. അപ്പം മഴ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ നാട്ടിൽ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം മഴ ഉത്രാടം കൊണ്ടുപോവോ എന്നുള്ളത് നമുക്ക് നോക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നാട്ടിൽ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ രീതിക്ക്. അൻസൽ ഹബീബിൻ്റെ ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ് അൻസലേ. രാജേഷ് മട്ടക്കൽ ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. രവിശങ്കർജിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഷൈജു, എല്ലാവർക്കും ഹാപ്പി ഓണം. വളരെ സ്നേഹത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ വിഷസ് എല്ലാ മലയാളീസിനും ഹാപ്പി ഓണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ്. പോറ്റിക്കൊല്ലം ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ്. ജസ്റ്റേച്ചിയുടെ സുപ്രഭാതം എത്തിയിട്ടുണ്ട്. ജസ്റ്റേച്ചിക്കും ഫാമിലിക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. പ്രഭു മാടമ്പിക്കാട്ടിലാണ് നെക്സ്റ്റ് മെസ്സേജ്. ഗുഡ് മോർണിംഗ് നിസ, നല്ലൊരു ശുഭദിനം, ഉത്രാടദിന ആശംസകൾ എന്നുകൂടി പറയുന്നു. ഹംസക്കുട്ടിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു ദിവസത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷങ്ങളും നബിദിന ആശംസകളും ഒക്കെ തന്നെ ഷെയർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു നല്ല പോസ്റ്ററും കാര്യങ്ങളൊക്കെ ആൾ അയച്ചു തന്നിട്ടുണ്ട്. സ്നേഹം നിറഞ്ഞ ആശംസകൾ തിരിച്ചും നമ്മളും അറിയിക്കുന്നു അദ്ദേഹത്തിനും ഫാമിലിക്കും എല്ലാവർക്കും. നാട്ടിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് ഇന്നത്തെ ദിവസം എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ. നെക്സ്റ്റ് ശരത്തിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി ഗുഡ് മോർണിംഗ് ശരത്. മീരാൻ ഖാൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് മീരാൻ ഖാൻ. പിന്നെ വന്നിട്ടുള്ളത് നാസർജിയുടെ ഒരു ഓക്കെ, ഫൈസൽ യോയോ പറയുന്നത്. ഓക്കെ, മെസ്സേജ് എങ്ങനെയാണ് നോക്കട്ടെ, ഓപ്പൺ ചെയ്യട്ടെ. റേഡിയോ സെനോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഉത്രാടദിനാശംസകൾ. സുഹൈൽ വന്നിട്ടുണ്ട്, ഇന്ന് ജോലിക്ക് കയറും എന്നാണ് കേട്ടത്. പെട്ടെന്ന് ജോലിക്ക് കയറട്ടെ, അതാണ് നമ്മുടെ ഒരു ആഗ്രഹം അല്ലേ. വെയിറ്റ് ചെയ്യാം നമുക്ക് സുഹൈലിൻ്റെ എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങൾക്കായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹാപ്പി ഉത്രാടം എന്ന് പറഞ്ഞിട്ട് ജോസഫ് ജി എല്ലാവർക്കും ഉത്രാടത്തിൻ്റെ സ്പെഷ്യൽ ആശംസകൾ നൽകുന്നുണ്ട്. നെക്സ്റ്റ് നിഷാദിൻ്റെ മെസ്സേജാണ്, ബന്ധങ്ങൾ പക്ഷികളെ പോലെയാണ്, നമ്മൾ മുറുകെ പിടിച്ചാൽ അവ ഇല്ലാതായി പോകും, അയച്ചു പിടിച്ചാലോ അവ പറന്നു പോകും. സ്നേഹത്തോടെ പരിചരിച്ച് പിടിച്ചാൽ അവ നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടാകും. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് നബിദിന ആശംസകളും ഉത്രാടദിന ആശംസകളും ഒക്കെ തന്നെ വളരെ സ്നേഹത്തോടുകൂടി നിഷാദ് നിസു എല്ലാവർക്കും സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു. അപ്പം നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ നല്ല നല്ല വിഷസും ഈ ദിവസത്തിൻ്റെ സന്തോഷങ്ങളും നാട്ടിൽ നിന്നുള്ള ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് മെസ്സേജുകളൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ടാവും അല്ലേ. പല പല ഗ്രൂപ്പ്സിലൊക്കെ നാട്ടിലെ ആഘോഷങ്ങളുടെ വിശേഷങ്ങളൊക്കെ എത്തിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു സന്തോഷങ്ങളൊക്കെ നിങ്ങൾക്ക് പങ്കുവയ്ക്കാവുന്നതാണ്. കൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള നല്ല വിഷസ് പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് മെസ്സേജിൽ അയച്ചു തരാം. 5000 009 17 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകളൊക്കെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: Radio Sunu 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
3: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ദിസ് ഇസ് സിംഗർ കെ എസ് ഹരിശങ്കർ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടും.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613. മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും 6th തമ്പുരാൻ എം ജി ശ്രീകുമാർ
3: ഖത്തറിൽ ലൈവായി.
2: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: Namaskaram, I'm Sitare Anna.
2: റേഡിയോ സുനോ 91.7 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: സുനോ പൊന്നോണം സീസൺ 8
3: കേട്ട് കേട്ട് കേട്ടോണം. ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
4: ഇൻ അസോസിയേഷൻ വിത്ത്
5: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
6: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
7: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആണ്. ഓണത്തിന്റെ സന്തോഷങ്ങളും വിശേഷങ്ങളും ഒക്കെ തന്നെ ഇന്ന് മൊത്തത്തിലൊരു ആഘോഷ ദിവസത്തിന്റെ ഒരു തുടക്കം തന്നെയാണ്. ഇന്നൊരു ആഘോഷ ദിനം തന്നെയാണ്. അപ്പൊ എന്തായാലും കുറച്ച് പേരുടെ മെസ്സേജുകൾ കൂടി എത്തിയിട്ടുണ്ട്. മാത്യു മാലി എന്നിരണം, അദ്ദേഹത്തിന്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ് റംഷീദ്, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഒരു നൈസ് ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഇഫ്തിഹാറുദ്ദീൻ, ഉത്രാടത്തിന്റെ ആശംസകളും നബിദിന ആശംസകളും ഒക്കെ തന്നെ വളരെ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു. അപ്പം നമ്മളുടെയും സ്നേഹം നിറഞ്ഞ ആശംസകൾ പറയുന്നു ബിജു. അദ്ദേഹത്തിന്റെ മോർണിംഗ് മെസ്സേജാണ് നെക്സ്റ്റ് എത്തിയിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ്, നല്ലൊരു മോർണിംഗ് കുറിപ്പും കാര്യങ്ങളും ഒക്കെ തന്നെ എഴുതി അയച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ദിവസം ഓഗസ്റ്റ് 25 ആണല്ലേ. അപ്പം നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ഇന്നൊരു സ്പെഷ്യൽ വിഷസ് പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ, ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ നല്ല നല്ല ആശംസകളൊക്കെ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് അയച്ചിടേണ്ട സമയമാണിത്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ആ ഒരു മെസ്സേജുകളൊക്കെ തന്നെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാക്കി വിശേഷങ്ങളിലേക്ക് നമ്മൾ എത്താനായിട്ട് പോകുന്നത്. നൌഫൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ്, ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ടാണ് നൌഫൽ മെസ്സേജ് ചെയ്യുന്നത്. പിന്നെ ദിലൂജൻ, ഗുഡ് മോർണിംഗ്, ഗിവ് മീ വൺ തമിഴ് സോങ്. തീർച്ചയായിട്ടും ഞാനൊരു തമിഴ് സോങ് തന്നെ വെക്കാം കേട്ടോ. സുഫോക്ക് ഇന്റർനാഷണൽ മെഡിക്കൽ ടീമിൻ്റെ ടീമിലെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ആ ഒരു നല്ല പാട്ട്, ഒരു തമിഴ് സോങ് പ്ലേ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തമിഴ് സോങ്ങിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. ഞാൻ എന്തായാലും പ്ലേ ചെയ്യും തമിഴ് പാട്ട്, ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, നല്ലൊരു തമിഴ് പാട്ട് തന്നെ ഞാൻ സെറ്റാക്കി വെക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, എന്തായാലും ഈ ഒരു ടൈം നമുക്ക് തമിഴ് പാട്ടുകളൊക്കെ കേട്ട് പോകേണ്ട സമയമാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. സ്പെഷ്യലി ഡിലോജൻ ആണ് അത് ചോദിച്ചിട്ടുള്ളത്. കൂടെ ഹംസക്കുട്ടിയുടെ മെസ്സേജ്, ഉത്രാട ദിനത്തിൻ്റെ ആശംസകൾ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. തിരിച്ചും ഈ ദിവസത്തിൻ്റെ സന്തോഷങ്ങളും ആശംസകളും ഒക്കെ അറിയിക്കുന്നു. അപ്പം നിങ്ങൾക്കും ഇനി ആശംസകളും കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാം. അനീസിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, എല്ലാവർക്കും ഓണത്തിൻ്റെയും നബിദിന ആശംസകളും ഒക്കെ തന്നെ ഷെയർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അനീസ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളവരുടെ മെസ്സേജുകളൊക്കെ തന്നെ പോരട്ടെ. അതിന് മുമ്പായിട്ട് ഞാൻ അടുത്ത പാട്ട് നിങ്ങൾക്ക് തരുവാണ്. ഓറഞ്ച് എന്ന സിനിമയിൽ ഒരു നല്ല പാട്ടുണ്ട്, കേട്ട് ആസ്വദിക്കാൻ പറ്റിയൊരു പാട്ടാണ് കേട്ടോ. വിനീത് ശ്രീനിവാസനൊക്കെ ചേർന്ന് പാടിയ, ശ്വേതയൊക്കെ ചേർന്ന് പാടിയൊരു പാട്ടാണ്. ഓറഞ്ച് എന്ന മൂവിയിലെ നീർപ്പളിങ്ക് മിഴി എന്ന് തുടങ്ങുന്നൊരു പാട്ടുണ്ട്, നല്ലൊരു പാട്ടാണ് കേട്ടോ. നമുക്കതങ്ങനെ കേട്ട് ആസ്വദിക്കാം. മോർണിംഗ് സവാരിയിലൂടെ ഞാനിസ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You're listening to Radio Suno 91.7 FM, Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: പസ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്രാ മോളിൽ വൈകിട്ട് 3 മുതൽ. രജിസ്ട്രേഷൻ അവസാനിച്ചിരിക്കുന്നു. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
1: Gifting partner, Daiso Japan. You name it, we have it.
0: And
1: Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
1: Call 70222525.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
2: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
0: Refreshment partner, Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holding.

എല്ലാവർക്കും നമസ്കാരം. ഞാൻ നോബിയാണ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Sunu 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: സുനോപ്പനോണം സീസൺ 8 കേട്ട് കേട്ട് കേട്ടോണം ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
3: Just feel like you're
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 കഴിഞ്ഞ് 3 മിനിറ്റാണ്. ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി കേട്ടു പോകുന്ന ടൈമില് ജെ ജെ ആ ഒരു അക്കൗണ്ടിൽ നിന്നുള്ള മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് നിസ, ഉത്രാട ദിന ആശംസകൾ എന്ന് പറയുന്നു. തിരിച്ചും സ്നേഹം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു. സനൽജിയുടെ ഒരു മോർണിംഗ് മെസ്സേജും ഉത്രാടത്തിന്റെ സ്നേഹം നിറഞ്ഞ ഓർമ്മകളും സന്തോഷങ്ങളും ഒക്കെ തന്നെ പങ്കുവെച്ചുകൊണ്ടുള്ള ആളുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് സോങ് സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് ജോസഫ് ജി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ എന്തായാലും വിശേഷങ്ങളൊക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഞാൻ വിചാരിച്ചിരുന്ന വലിയ കടുപ്പമുള്ള ചോദ്യങ്ങളോ കടുകെട്ടി കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്നില്ല, വളരെ സിമ്പിളായിട്ട്. കാരണം നമ്മൾ ആഘോഷത്തിൻ്റെയും സന്തോഷത്തിലേക്ക് ഒരു സമയത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കാര്യം ചോദിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ മനസ്സിലേക്ക് കണക്ട് ചെയ്യുന്നതായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. ഓണം എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യ മുഖം ആരുടേതാണ്? ഓണം എന്ന് കേൾക്കുന്ന സമയത്ത് മനസ്സിലേക്ക് ആദ്യം തെളിയുന്ന മുഖം ആരുടേതാണ്? അല്ലെങ്കിൽ ഓർമ്മയിലേക്ക് വരുന്ന ആദ്യ സ്ഥലം ഏതാണ്? ഓർമ്മയിലേക്ക് വരുന്ന, അല്ലെങ്കിൽ നാവിലേക്ക് വരുന്ന ആദ്യ രുചി, അല്ലെങ്കിൽ നാവിൽ വരുന്ന ആ ഒരു രുചി ഏതാണ്? ഈ ഓണം എന്ന് പറയുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുകയാണ്. ഒരു കുടുംബത്തെ മുഴുവൻ കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പം ഓണം എന്ന് കേൾക്കുന്ന സമയത്ത് മനസ്സിൽ ആദ്യം തെളിയുന്ന ആ ഒരു മുഖം, ഓർമ്മയിൽ വരുന്ന ആ ഒരു സ്ഥലം, ഓർമ്മയിലേക്ക് എത്തുന്ന ആ ഒരു രുചി ഒക്കെ തന്നെയാണ് എനിക്ക് ഇന്ന് ചോദിക്കാനായിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ഉള്ളൊരു ചോദ്യത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പം മറുപടികൾ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള നല്ല നല്ല ഓർമ്മകളൊക്കെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. വിളിക്കേണ്ട നമ്പർ 444-4917. എല്ലാ തവണയും എല്ലാ ആഘോഷങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഓർമ്മകളിലൂടെയാണ് എല്ലാ തവണത്തെയും നമ്മുടെ ആഘോഷങ്ങൾ മുന്നോട്ട് പോവുക. ഓണം എന്ന് കേൾക്കുന്ന സമയത്ത് മനസ്സിലേക്ക് ആദ്യം തെളിയുന്ന ആ ഒരു മുഖം ആരുടേതാണ്? ആ ഒരു ഓർമ്മയിലേക്ക് വരുന്ന സ്ഥലം ഏതാണ്? നാവിൽ വരുന്ന ആ ഒരു രുചി ഏതാണ് എന്നുള്ളത് കൂടി എനിക്ക് ഈ സമയത്ത് ചോദിക്കാനായിട്ടുണ്ട്. വിളിച്ചോളൂ കേട്ടോ, 444-4917.

0: Radio Sunu 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
3: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യും, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
5: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
6: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
7: ഖത്തറിൽ ലൈവ് ആണ്.
6: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ്, സെപ്റ്റംബർ 4 QNC.

0: America. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
1: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
2: home. നമസ്കാരം പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ ജഗദീഷ്. റേഡിയോ സിനോ 91.7 FM എന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണം.

0: മൂവിയിലെ ആ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് നമ്മളിങ്ങനെ കേട്ടു വരികയാണ്. കേൾക്കുക മാത്രമല്ല, നമ്മൾ കൂടെ പാടുകയും ലിറിക്സുകൾ പറഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. സമയം 7 മണി കഴിഞ്ഞു, 16 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാനിങ്ങനെ ചോദിക്കുകയായിരുന്നു, ഈ ഓണം സെലിബ്രേഷൻ എന്ന് പറയുന്ന സമയത്ത് ചില സ്ഥലങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും, ചില മുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും, ചില രുചികൾ നമ്മുടെ നാവിലേക്ക് വരും, അങ്ങനെയുള്ള ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്കൊന്ന് കണക്ട് ചെയ്യുന്നതുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ കൂടെ ആദ്യം ജോയിൻ ചെയ്യാൻ പോകുന്നത് ആരാണെന്ന് നോക്കാം.
1: എന്റെ പേര് നൗഫൽ.
0: നൗഫൽ, എന്തുണ്ട് വിശേഷങ്ങൾ? സുഖാണോ?
1: സുഖാണ്. രാവിലെ
0: അടിപൊളി. നാട്ടിലെവിടെയാണ്? വിഴിഞ്ഞാണ് സ്ഥലം. ഓ, അടിപൊളി സ്ഥലം. നമ്മുടെ സഞ്ജു സാംസന്റെ ഏരിയ അല്ലേ? അടിപൊളി. അയൽക്കാരാണോ? ഓക്കെ, സൂപ്പർ സൂപ്പർ. ഓണം എന്ന് പറയുമ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന എന്താണ്, സ്ഥലമാണോ?
1: നമുക്ക്
0: തിരുവനന്തപുരത്തെ ഓണം വാരാഘോഷം മനസ്സിലേക്ക് വരും അല്ലേ? അത് ഭയങ്കര പൊളിയല്ലേ? എനിക്ക് തോന്നുന്നത് ഒരു 10 വർഷത്തിലധികം ഇല്ലേ ആ ഒരു സെലിബ്രേഷൻ. കൊറേ ലൈറ്റ്സും അല്ലെ, ഭയങ്കര തകർപ്പൻ സെലിബ്രേഷൻ ആണ്.
1: പിന്നെ
0: എനിക്ക് തോന്നുന്നു ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു തിരുവനന്തപുരത്തെ ഓണം വാരാഘോഷം കേട്ടോ, ഇന്നലെ ആയിരുന്നു ഇനാഗ്രേഷൻ. ഓക്കെ, അപ്പൊ എന്നാലും നൗഫലിനും ഫാമിലിക്കും നമ്മളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കേട്ടോ. താങ്ക് യു നൗഫലേ. ഓക്കെ, ബൈ ബൈ. തിരുവനന്തപുരത്തുകാരുടെ ഒരു ഒരു ഭയങ്കര ഫീലാണ് ഈ ഓണം വാരാഘോഷം എന്ന് പറയുന്നത്. ഓണത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ് അവിടുത്തെ ഓണം വാരാഘോഷം എന്ന് പറയുന്നത്. ഇന്നലെയായിരുന്നു ഇനാഗുറേഷനും കാര്യങ്ങളൊക്കെ. കുഞ്ചാക്കോ ബോബൻ ഉണ്ടായിരുന്നു, ശോഭനയുടെ ഒരു പ്രത്യേക പെർഫോമൻസ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെയായിരുന്നു ഉദ്ഘാടനം ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇങ്ങനെ തിരുവനന്തപുരം ഇങ്ങനെ എന്താ പറയുക, വിളക്കുകളിൽ അല്ലെങ്കിൽ ലൈറ്റ്സിലൊക്കെ തെളിഞ്ഞ് ഓണം ഭയങ്കര ഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന സമയമാണ്. ഞാൻ ആക്ച്വലി ആ ഓണം വാരാഘോഷത്തിൽ ഇതിൽ പങ്കെടുത്തിട്ട് ഇങ്ങനെ വായിച്ചും കേട്ടും കണ്ടും ഒക്കെ ഉള്ള അറിവ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിച്ച് അതിന്റെ സന്തോഷം ഒന്ന് പങ്കുവെക്കട്ടെ. എങ്ങനെയാണ് ആ ഒരു സെലിബ്രേഷൻ എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോളൂ കേട്ടോ. 444-444-917 എന്ന നമ്പറിലേക്ക്, 444-444-917 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതല്ലെങ്കിൽ നല്ല തിരക്കിലൊക്കെ പോവാണ് കേട്ടോ, വിളിക്കാൻ പറ്റില്ല, ജസ്റ്റ് മെസ്സേജ് അയക്കാം എന്നാണെങ്കിൽ 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകളും അയക്കാവുന്നതാണ്. ഓണം എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ഒരു ഒരു ഒരു മെമ്മറിയാണ് ഞാൻ ചോദിച്ചത്. ആദ്യമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു നിൽക്കുന്ന ഒരു മുഖമായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ഥലമായിരിക്കും, ഒരു രുചിയായിരിക്കാം. അപ്പം തീർച്ചയായിട്ടും വിളിക്കാവുന്നതാണ്. ഈ ഒരു വിശേഷങ്ങൾ നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേഗത്തിൽ വിളിക്കാം. 444-444-917 എന്ന നമ്പറിലേക്ക്. വളരെ സ്പെഷ്യലായ ഓണം വിശേഷങ്ങളിലൂടെയാണ് നമ്മുടെ മോർണിംഗ് സവാരി എന്നൊരു ഓണ സവാരിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത പാട്ടും വന്നു കഴിഞ്ഞിട്ടുണ്ട്, കിളിച്ചുണ്ടൻ മാമ്പഴത്തിലെ പാട്ട്.

0: You're listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: കള്ളവും ചതിയും ഇല്ലാത്ത, എണ്ണോളം പൊളിവചനങ്ങളില്ലാത്ത നമ്മുടെ സുന്ദര മഹോത്സവമായ ഓണത്തിന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആശംസകൾ.
4: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
5: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, എന്റെ പേരെന്തായിരുന്നു?
6: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
4: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
6: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
7: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
6: കണ്ട
4: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
8: എല്ലാ ഖത്തർ നിവാസികൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ഞാൻ ബൈജു സന്തോഷ്.
9: ഒരു മര്യാദ വേണ്ടി.
8: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 എഫ്എമ്മിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: ഇൻ അസോസിയേഷൻ വിത്ത്
4: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
5: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: ഓണത്തിന്റെ സന്തോഷം നിറയുന്ന ദിവസം കൂടിയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. ഞാൻ നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു പോകുന്ന ടൈമിൽ ഞാൻ പറഞ്ഞു, ഈ ഓണം എന്ന് പറയുന്ന സമയത്ത് ചില സ്ഥലങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും, ചില മുഖങ്ങൾ നമ്മുടെ മനസ്സിൽ തെളിയും, ചില രുചികൾ നമ്മുടെ നാവിലേക്ക് വരും. അങ്ങനെയുള്ള നല്ല നല്ല മെമ്മറീസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ടോ എന്നുള്ളത് കൂടി നമ്മളിങ്ങനെ ചോദിച്ച് സംസാരിച്ചു വരുന്ന സമയത്ത് എനിക്ക് പ്രതീഷിന്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ പേര് പ്രതീഷ്, ഞാൻ ഇറ്റലിയിൽ നിന്നും ലൈവായിട്ട് കേൾക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. നിസയുടെ പ്രോഗ്രാം കേൾക്കുന്നുണ്ട്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് പ്രതീഷ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പ്രതീഷിന് വളരെ വളരെ സ്നേഹത്തോടുകൂടി എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഗംഭീരമായിട്ടൊക്കെ നാളത്തെ ദിവസമൊക്കെ സെലിബ്രേറ്റ് ചെയ്യൂ എന്നുള്ളത് കൂടി സ്പെഷ്യലി വിഷയമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പ്രതീഷിനുള്ള സ്പെഷ്യൽ സ്നേഹം നിറഞ്ഞ ആശംസകൾ കൂടി നമ്മൾ ഈ ടൈമിൽ അറിയിക്കുന്നു. പ്രതീഷ് ഇനി വരും ദിവസങ്ങളിലൊക്കെ നമ്മളെ കേട്ടുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോകാം കേട്ടോ. ഫൈസലിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും എല്ലാവിധ ആശംസകളും എന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ്, ദിസോ സുപ്രഭാതം ഉണ്ട് കേട്ടോ. ഓ തീർച്ചയായിട്ടും സുപ്രഭാതം ഉണ്ട് കേട്ടോ. നമ്മുടെ സുലൈമാൻജിയുടെ മെസ്സേജാണ്. അസീസ് ടി അദ്ദേഹത്തിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. തിരിച്ചും അദ്ദേഹത്തിന് നല്ലൊരു മോർണിംഗ് നമ്മൾ വിഷ് ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ കൂടെ അടുത്തൊരാൾ കൂടി ജോയിൻ ചെയ്യാണ്, ഫൈസലും ഫ്രണ്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈസലിൻ്റെ ഫ്രണ്ട് കുറച്ച് വിശേഷങ്ങൾ നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്, ഒന്ന് കേട്ട് നോക്കാം.
1: ഓണാശംസകൾ
0: പേര് പറയൂ. കൊല്ലം. കൊല്ലത്തെ ആഘോഷങ്ങൾ എങ്ങനെയാണ്? തകർപ്പനാണ്. പിന്നെ കൊല്ലത്തിന്റെ സദ്യയും സ്പെഷ്യൽ ആണല്ലേ? കൊല്ലം സ്പെഷ്യൽ ആണല്ലേ സദ്യയുടെ കാര്യത്തില്? അടിപൊളിയാണ്. ഓക്കെ സൂപ്പർ സൂപ്പർ. അപ്പൊ എന്തായാലും ആഘോഷങ്ങളൊക്കെ തകർക്കട്ടെ. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്.
1: ഹാപ്പി ഓണം ഗൾഫാറിലെ എല്ലാ സ്റ്റാഫുകൾക്കും പർഫെക്റ്റ്.
0: ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്. ബൈ. കൊല്ലത്തിന്റെ സന്തോഷമാണ് ആള് പങ്കുവച്ചത്. കൊല്ലം സദ്യയും വളരെ സ്പെഷ്യലാണ് കേട്ടോ. കൊല്ലംകാർക്ക് ആ ഒരു സദ്യയോടുള്ളൊരു ഇഷ്ടം ഭയങ്കര വലുതാണ്. കൊല്ലത്തിന്റെ സദ്യ നമുക്കറിയാം, ഓരോ ഏരിയയ്ക്കും അതിൻ്റെതായ ഒരു ടേസ്റ്റും അതിൻ്റെതായ വ്യത്യാസവും അതിൻ്റെതായ ഈ പറയുന്ന വിളമ്പൽ രീതിയിൽ വരെ അതിൻ്റെ ഡിഫറൻസുകളുണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പം എന്തായാലും ആ ഒരു വിശേഷങ്ങളൊക്കെ നാളെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തുടങ്ങി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയും നിങ്ങളുടെയും നല്ല നല്ല മെമ്മറീസ് ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഓണക്കാലം എന്ന് പറയുന്ന സമയത്ത് മനസ്സിലേക്ക് വരുന്നൊരു സ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ മനസ്സിൽ തെളിയുന്നൊരു മുഖമായിരിക്കാം, ഒരു രുചിയായിരിക്കാം, അങ്ങനെ നല്ല നല്ല വിശേഷങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാൻ പറ്റുന്നൊരു സമയമാണിത്. വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പം തന്നെ വിളിക്കാം കേട്ടോ. 444-9417 എന്ന നമ്പറിലേക്ക് വിളിക്കാം. അതല്ല, നമ്മളെ പുറത്ത് മറ്റ് രാജ്യങ്ങളിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വോയിസ് നോട്ടുകളായിട്ട് അയക്കാം കേട്ടോ. നിങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങൾക്ക് വോയിസ് നോട്ടായിട്ട് അയക്കാം. ഓണത്തിൻ്റെ ഓർമ്മകളും മെമ്മറീസും വിശേഷങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് നമ്മൾക്ക് വോയിസ് നോട്ടായിട്ട് അയക്കാം. നിങ്ങൾ എവിടെ നിന്നാണ് നമ്മളെ കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. എൻ്റെ പേരിതാണ്, ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിശേഷങ്ങളും ഓണ സന്തോഷങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്കും ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വോയിസ് നോട്ടിൽ ആ ഒരു കാര്യങ്ങൾ നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യാം. ഇവിടെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിളിക്കേണ്ട സമയം കൂടിയാണ്. 444-9417 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ കോൾസ് കൂടി പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു ബ്യൂട്ടിഫുൾ പാട്ടിലേക്ക് കൂടി നമ്മൾ പോവാണ്. നമ്മൾ കേൾക്കാൻ പോകുന്നത് സോൾട്ട് മാംഗോ ട്രീ എന്ന മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ പാട്ട്. ഹിഷാം പാടിയൊരു പാട്ടാണ് നിങ്ങൾക്ക് അരികിലേക്ക് ദാ വന്നുകൊണ്ടേയിരിക്കുന്നത്. മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങൾക്കൊപ്പം. നമ്മുടെ ഒരു ഓണ സവാരിയാണിത് കേട്ടോ.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
4: കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026 ZCon. വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ September 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
5: ZCon 2026. Learn, connect, collaborate and grow. കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് zconsummit.com.
0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
6: ജിസിസി റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
6: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
7: ഹായ്, ദിസ് ഈസ് പൃഥ്വിരാജ്. You're listening to Radio Suno. Kettu kettu kottu kodan.
8: Lonam ketonam polichonam ee ponnonam.
9: Suno ponnonam season 8.
10: Kettu kettu ketonam.
11: Brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
12: ഇൻ അസോസിയേഷൻ വിത്ത്
13: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
14: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
15: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
16: Just feel like you're
17: ഓണത്തിന്റെ സന്തോഷം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ദിവസമാണ്. സുധീരൻ, അദ്ദേഹത്തിന് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഹായ്, ഗുഡ് മോർണിംഗ്, ഐ എം സുധീരൻ. ഒരു പാട്ട് റിലേറ്റഡ് വിശേഷമാണ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. ചിങ്ങത്തേര് എന്ന് പറയുന്ന ഒരു പാട്ടാണ്. അതിൻ്റെ ലിറിക്സ് എഴുതിയിട്ടുള്ളത് സുധീരൻ അദ്ദേഹം തന്നെയാണ്. സുധീരൻ പ്രയാർ എന്നാണ് കാണാൻ പറ്റുന്നത്. വേണു അഞ്ചൽ അദ്ദേഹം മ്യൂസിക് ചെയ്തിട്ട് ഡോക്ടർ നിതിൻ സോമൻ ആൻഡ് ശ്രീകുട്ടി പ്രശാന്താണ് പാടിയിരിക്കുന്നത്. ഓർക്കസ്ട്രേഷൻ ഷബ്രി ഹരിദാസ് ആണ് എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. എന്തായാലും എല്ലാവിധ ആശംസകളും ആ പാട്ടിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഉള്ളൊരു സ്നേഹം കൂടി അറിയിച്ചുകൊണ്ട് നമ്മളുടെ കൂടെ അടുത്തൊരാൾ കൂടി ഈ ഒരു വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. നവാസ, എന്തുണ്ട് വിശേഷങ്ങളൊക്കെ?
18: നല്ല സുഖമായിട്ട് പോകുന്നു.
17: എവിടെയാണ്? നാട്ടിലെവിടെയാ?
18: നാട്ടിലെ ഞാൻ തൃശ്ശൂരാണ്.
17: തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷങ്ങളുടെ എന്താ പറയാ, അല്ലേ?
18: പൊടിപ്പൂരാണ്.
17: നമ്മളീ പറഞ്ഞാലേ കുമ്മാട്ടിക്കളിയും പുലികളിയും. അവിടെ ഓണം തിരുവോണത്തിന് തീരില്ല.
18: അതന്നെ, കഴിഞ്ഞ പ്രാവശ്യം അവിടെ ആയിരുന്നു നബിദിനം. ഓണമൊക്കെ അവിടെ ആയിട്ട് കൂടി
17: നാട്ടിലായിരുന്നു.
18: 16 കൊല്ലമായിട്ട് പുലിക്കളി ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. ഇവിടെ ആയിപ്പോയി.
17: നമ്മള് പങ്കെടുത്ത സമയത്തൊക്കെ തകർപ്പനായിട്ട് പങ്കെടുത്തിട്ടില്ല.
18: അതൊക്കെ എല്ലാരായിട്ട് പോയിട്ടുണ്ട്.
17: അടിപൊളി. അപ്പൊ എല്ലാവർക്കും ഒരു ഓണാശംസ.
18: എല്ലാവർക്കും നല്ലൊരു ഓണാശംസ ആയിരുന്നു. എല്ലാവർക്കും
17: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പം നവാസിനും ഫാമിലിക്കും നമ്മളുടെ വിഷസ് കേട്ടോ.
18: ഓക്കെ, താങ്ക് യു, താങ്ക് യു,
17: താങ്ക് യു, ബൈ ബൈ ബൈ. നവാസ് ആയിരുന്നു നമ്മളുടെ കൂടെ ജോയിൻ ചെയ്ത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ഓണം ജിങ്കാലാല അല്ലെങ്കിൽ ജില്ലാല എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ ഓരോ ജില്ലകളുടെ ഓണവിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയമാണ്. നമ്മൾ കൊല്ലത്തിലൂടെ പോയി പല ജില്ലകൾ കടന്നിട്ടാണ് നമ്മളിങ്ങനെ നമ്മുടെ വിശേഷങ്ങൾ ഇന്ന് പങ്കുവെച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ നാട്ടിലെ ആ ഒരു ഓണ ഓർമ്മകളും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രദേശത്തിൻ്റെ ഓണ ഓർമ്മകളും ഒക്കെ തന്നെയാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. കൂടെ തന്നെ സഫ്വാൻ ഫ്രം ഖത്തർ എല്ലാവർക്കും നബിദിനത്തിന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് സഫ്വാന്റെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കും വിളിക്കാം. ഇനിയും നിങ്ങളുടെ നാടിന്റെ നിങ്ങളുടെ ഏരിയയുടെ സന്തോഷങ്ങൾ ഒക്കെ പങ്കുവെക്കാം. നിങ്ങളുടെ ആ ഒരു പ്രദേശത്തിന്റെ സന്തോഷം പങ്കുവെക്കാം. സ്പെഷ്യലി ചിലപ്പം ചില ക്ലബ്ബുകളൊക്കെ ഉണ്ടായിരിക്കും. സ്ഥിരമായിട്ട് അവിടെ ഓണം സെലിബ്രേഷൻസും കാര്യങ്ങളും നടക്കാറുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിളിക്കാം കേട്ടോ. 444-99 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ. നമ്മളെ ഖത്തറിന് പുറത്ത് കേൾക്കുന്ന ആളുകൾക്ക് വോയിസ് നോട്ടിലൂടെ നിങ്ങളുടെ സന്തോഷങ്ങൾ ഷെയർ ചെയ്യാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് അടുത്തൊരു പാട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ തൃശ്ശൂർ വഴി പോയത് കൊണ്ട് തീർച്ചയായിട്ടും തൃശ്ശൂരിനെ പറ്റിയ ഒരു പാട്ട് തന്നെ വരുന്നു. കേൾക്കാം. സമയം 7 മണി കഴിഞ്ഞ് 48 മിനിറ്റ്. ഇത് മോർണിംഗ് സവാരി.

0: শুনো 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ ടെസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
4: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
5: ചൂട് കാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യുവരസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
4: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.

0: പൊന്നോണം സീസൺ 8 കേട്ട് കേട്ട് കേട്ടോണം. ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും. ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

0: 91.7 FM.
1: Qatar's favorite radio station. You're listening to Radio Suno 91.7 FM.
0: Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസിസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
0: റേഡിയോ സുനോ 91.7 FM.
1: ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.
4: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. പ്രൊമോഷണൽ ഇമെയിലുകൾ, SMSകൾ, കോളുകൾ തുടങ്ങിയ മാർക്കറ്റിംഗ് സന്ദേശങ്ങൾ സ്വീകരിക്കുന്നത് അവസാനിപ്പിക്കാൻ പൊതുജനങ്ങൾക്ക് പൂർണ്ണ അവകാശമുണ്ടെന്ന് ഖത്തർ നാഷണൽ സൈബർ സെക്യൂരിറ്റി ഏജൻസി വ്യക്തമാക്കി. സന്ദേശങ്ങൾ അയക്കുന്നതിന് മുൻപ് നൽകിയ അനുമതി എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാനും സന്ദേശങ്ങൾ അയക്കുന്നത് നിർത്താൻ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെടാനും വ്യക്തികൾക്ക് നിയമപരമായ അധികാരമുണ്ട്. ഇത്തരം സന്ദേശങ്ങൾ അയക്കുന്നതിന് മുൻപ് സ്ഥാപനങ്ങൾ ഉപഭോക്താക്കളുടെ വ്യക്തമായ അനുമതി നേടിയിരിക്കണം. അതിനാൽ ഏതെങ്കിലും സന്ദേശങ്ങൾ ലഭിക്കുമ്പോൾ മുൻപ് അനുമതി നൽകിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ഏജൻസി നിർദ്ദേശിച്ചു. സന്ദേശങ്ങൾ അയക്കുന്നത് നിർത്തിവെക്കാൻ ആദ്യം ബന്ധപ്പെട്ട സ്ഥാപനത്തോട് ആവശ്യപ്പെടുക. സ്ഥാപനം അഭ്യർത്ഥന മാനിക്കാതിരിക്കുകയോ സന്ദേശങ്ങൾ തുടരുകയോ ചെയ്താൽ നാഷണൽ സൈബർ സെക്യൂരിറ്റി ഏജൻസിക്ക് കീഴിലുള്ള പേഴ്സണൽ ഡേറ്റ പ്രൈവസി പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ പരാതി നൽകാം. നീതിന്യായ മന്ത്രാലയത്തിന്റെ നിയമകാര്യ വിഭാഗവും വിദഗ്ധ വിഭാഗവും പ്രവർത്തനം ലുസൈലിലെ പുതിയ ഓഫീസുകളിലേക്ക് മാറ്റി. കൂടുതൽ സൌകര്യപ്രദമായ തൊഴിലന്തരീക്ഷം ഉറപ്പാക്കാനും പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ വേഗത്തിലും മികച്ച പ്രവർത്തനക്ഷമതയോടും കൂടി ലഭ്യമാക്കാനാണ് ഓഫീസ് മാറ്റം. പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി ഭക്ഷ്യസുരക്ഷ, മാലിന്യം, സുസ്ഥിരത എന്നിവയെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ മുനിസിപ്പാലിറ്റി മന്ത്രാലയം പങ്കുവച്ചു. ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൌസ് 27th നടക്കും. ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ 3 വരെ രജിസ്ട്രേഷൻ ആയിരിക്കും. 3 മുതൽ 5 വരെ എംബസിയിൽ നേരിട്ട് ഹാജരായി ഓപ്പൺ ഹൌസിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി 5509729 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.
1: സുനോ അപ്ഡേറ്റ്സ്.
5: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
8: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.
9: Just feel like you're home.
10: Akbar! Hillai!
11: Namaskar, I'm Kalabhavan Shajo. ഖത്തറിന്റെ പ്രിയപ്പെട്ട FM റേഡിയോ സുനോ 91.7 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട്

0: Radio Sunu 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
3: ഹലോ, ഞാൻ നന്ദു. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
0: Radio Suno 91.7 FM,
4: Qatar's favorite radio station.
0: Evarkum hrudayam niranja onaashamsagal.
5: Allonam ketonam pulichonam ee ponnonam
6: Suno ponnonam season 8
7: ketu ketonam, brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: ഇൻ അസോസിയേഷൻ വിത്ത്
9: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
10: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
11: Just feel like you're home.
12: ഉത്രാട ദിനത്തിന്റെ സന്തോഷം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് മോർണിംഗ് സവാരി. ഇന്നൊരു ഓണ സവാരിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ജില്ലാല എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും, ഓണം ജില്ലാല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം നമ്മൾ ഓരോ ജില്ലകളിലൂടെ ഇങ്ങനെ പല പല ജില്ലകളിലൂടെ കടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഓണം സെലിബ്രേഷൻ്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു പോകുന്ന ടൈമിൽ നമ്മളുടെ കൂടെ അടുത്തൊരാൾ കൂടി ഇതാ ജോയിൻ ചെയ്യാണ്. ഉത്രാട ദിനാശംസകൾ. തകർപ്പനായിട്ട് ഓണം മുന്നോട്ട് പോകുന്നോ? അടിപൊളി അടിപൊളി. അപ്പൊ നിങ്ങളുടെ നാടിന്റെ ഏതാണ് സ്ഥലം? ഇതാണ് ഏത് ജില്ല?
13: കോഴിക്കോടാണല്ലോ. കോഴിക്കോട് പിന്നെ ആക്ച്വലി പടകരയാണ്. നാട്ടിലിപ്പോ ചേരി മറ്റേ നാടിന്റെ അടുത്ത് നമ്മളെ നാട്ടിൽ തന്നെ ഒരു നമ്പർ വൺ ഇതുണ്ട്, ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ പണ്ട് ഈ കലാകായിക മത്സരങ്ങളിലൊക്കെ എപ്പോഴും നമ്പർ വൺ ആയിരുന്നു. അതുകൊണ്ടാണ് കാർത്തികപ്പള്ളി നമ്പർ വൺ UP സ്കൂൾ എന്നതിന് പേര് വന്നത്. ആൾക്കാർ ഇപ്പൊ കുറെയായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് നമ്പർ വൺ പൊന്നോണം എന്ന് പറഞ്ഞു എല്ലാ ജനങ്ങളും ആർക്ക് വേണം പങ്കെടുക്കാം. അത് ഭീകരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അത് നല്ല നല്ല പരിപാടി. പക്ഷെ ഇന്ന് രാവിലെ നോക്കുമ്പോൾ വെച്ചാൽ നല്ല കനത്ത മഴയാണ്. എല്ലാം നമ്മളാ സ്കൂളിൽ പഠിച്ച കുട്ടികളാണ് കൂടുതലുള്ളത്. പിന്നെ അതിന്റെ പരിസരവാസികളും ഉണ്ടാവും. പിന്നെ ആർക്ക് വേണമെങ്കിലും വരാം. അതിനൊരു പുറമെ എത്ര ആൾക്കാർ വരാൻ പറ്റില്ല എന്ന് നോക്കൂല. എല്ലാ തരത്തിലുള്ള കളികളും, ഫ്യൂഷൻ ഡാൻസ്, അതെല്ലാം നാട്ടിൽ തന്നെ ഉള്ള ആൾക്കാരാണ്.
12: അതെ, നമുക്കിവിടെ ഒട്ടും കുറവില്ലല്ലോ. നമ്മളാണ് ഏറ്റവും കൂടുതൽ കാലം ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നവര്. അതും ഉണ്ട് അതിന്റെ ഇടയില്. അതെ അതെ അതെ, അതൊരു ഭാഗ്യല്ലേ. ഓക്കെ, അപ്പം ഷൈജുവിനും ഫാമിലിക്കും നമ്മളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
13: താങ്ക് യു.
12: ബൈ ബൈ. അങ്ങനെ ഓണവിശേഷങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒരുപാട് പേരുടെ മെസ്സേജുകളും വോയിസ് നോട്ട്സും ഒക്കെ ഉണ്ട്. അതിലേക്കൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. അതിനു മുൻപായിട്ട് അടുത്തൊരു പാട്ടിലേക്ക്.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കള്ളവും ചതിയും ഇല്ലാത്ത, എന്നോളം പൊളിവചനങ്ങളില്ലാത്ത നമ്മുടെ സുന്ദര മഹോത്സവമായ ഓണത്തിന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആശംസകൾ.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
0: ഞാൻ നിങ്ങളുടെ

0: സോനോപ്പനോടം സീസൺ 8 കേട്ട് കേട്ട് കേട്ടോണം. ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും. ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
1: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. Sky Media and The Sound of South presents Victoria Gold Ponnonam with MG Live September 4th QNCC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. രജിസ്ട്രേഷൻ അവസാനിച്ചിരിക്കുന്നു. Venue partner Abusudra Mall, where convenience meets choice and community meets style. Abusudra Mall, a complete family destination.
2: Gifting partner Daiso Japan, you name it, we have it.
1: And
2: Doha Center, shop more, pay less.
1: Old Airport Road, Doha and Alcor.
2: Call 70222525.
1: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
3: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
1: Refreshment partner Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holding.

മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ ഒരുപാട് പേരുടെ നല്ല നല്ല മെസ്സേജുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത് മാക്സ് എന്നുള്ള അക്കൗണ്ടിൽ നിന്നാണ് കേട്ടോ. ഞാൻ ഇന്നലെ നിവിൻ പോളി മൂവി കണ്ടു, സൂപ്പർ കോമഡി ആൻഡ് ഫാമിലി മൂവി. ഓണം അവർ കൊണ്ടുപോയി കുറേ കാലം കഴിഞ്ഞ് നല്ലൊരു മൂവി കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. കൂടെ തന്നെ എല്ലാവർക്കും ഉത്രാടത്തിൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ എന്നുകൂടി പറയുന്നു. നവാസ് ബാവയുടെ വോയിസ് നോട്ട് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളായിരുന്നത്. കൂടെ തന്നെ ജാഫർ ചൈനീസ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. റബി ഹ്മോൻ്റെ ആ ഒരു ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ട് എല്ലാവിധ ആശംസകളും സ്നേഹവും ഒക്കെ തന്നെ വളരെ സ്പെഷ്യലായിട്ട് അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നത്. കൂടെ തന്നെ പ്രതീക്ഷ ഇറ്റലിയിൽ നിന്ന് നമ്മളെ കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷ ഇന്ന് രാവിലെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രതീക്ഷൻ്റെ ഓണം സന്തോഷമൊക്കെ പങ്കുവെക്കുന്ന കാര്യങ്ങളൊക്കെ ആൾ ഷെയർ ചെയ്തൊരു വോയിസ് നോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. കുടുംബക്കാരെ കാണുക അല്ലെങ്കിൽ അതൊക്കെ തന്നെയായിരുന്നു ഓണത്തിൻ്റെ ഏറ്റവും നല്ല സമയങ്ങൾ എന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ എല്ലാവർക്കും ആളുടെയും ഫാമിലിയുടെയും സ്നേഹം നിറഞ്ഞ വിഷസ് പറഞ്ഞിട്ടുണ്ട്. ഷാഫിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹാപ്പി ഓണം വിഷസ് ഫ്രം ഗ്രാൻഡ് ഒലിവ് ടീം എന്ന് പറഞ്ഞിട്ട് ഷാഫിയുടെ മെസ്സേജ് ഉണ്ട്. എസ് കെ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും എല്ലാവർക്കും അഡ്വാൻസ് ഓണം ആശംസകൾ എന്നുകൂടി പറഞ്ഞിട്ടാണ് ആ ഒരു മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ ഡിയർ വൺസിനുള്ള നല്ല നല്ല വിഷസ് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക്. ഒപ്പം തന്നെ നമുക്ക് കുറച്ചധികം അപ്ഡേറ്റ്സിലേക്കൊക്കെ വരാനായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് കൂടി ഒന്ന് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്. മോർണിംഗ് സവാരി.

നമസ്കാരം, ഞാൻ രഞ്ജിത് ശങ്കർ. ഖത്തറിൻ്റെ ഫേവറേറ്റ് റേഡിയോ ആയ റേഡിയോ സുനോ 91.7 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: സുനൊപ്പനോടം സീസൺ 8
1: കേട്ട് കേട്ട് കേട്ടോണം. ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും. ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോകുന്ന ടൈമിൽ നസീമിന്റെ മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് എല്ലാ ഖത്തർ മലയാളീസിനും എന്റെയും എന്റെ ഫാമിലിയുടെയും ഓണം ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നത്. തിരിച്ചും നമ്മളുടെയും സ്നേഹം നിറഞ്ഞ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വിഷസും നമ്മളും അറിയിക്കുന്നു കേട്ടോ. അതോടൊപ്പം തന്നെ റംഷീദിന്റെ മെസ്സേജ് കുറച്ചധികം നേരത്തെ മുൻപ് വന്നിട്ടുണ്ടായിരുന്നു. ഹായ് ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഒരു നൈസ് ഡേ വിഷ് ചെയ്യുന്നു. ഓണം എന്ന് പറയുമ്പോൾ സദ്യ തന്നെയാണ് മനസ്സിലേക്ക് വരുന്നത് എന്ന് പറയുന്നു. ഫൈസൽ പറഞ്ഞിട്ടുള്ളത് കൈരളി ടി വിയിലെ വല്യേട്ടനാണോ മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്തവണ വല്യേട്ടൻ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ള കുറേ പോസ്റ്റുകളൊക്കെ സോഷ്യൽ മീഡിയ ത്രൂ കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന അതിൻ്റെ കുറച്ച് കാലാവധിയൊക്കെ അവസാനിച്ചു എന്നുകൂടി കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് അങ്ങനെയാണ് കേൾക്കുന്നത്. അപ്പം ഈ ഓണത്തിന് ചിലപ്പം വല്യേട്ടൻ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് റീലുകളിലൂടെയൊക്കെ. സുപ്രഭാതൻ സൗത്രാട പാച്ചുലിൽ ഹൈഡ് ആൻഡ് സീക്ക് മറക്കല്ലേ? അയ്യോ മറക്കോ ഇല്ല, ഹൈഡ് ആൻഡ് സീക്ക് എൻ്റെ കയ്യിൽ റെഡിയാണ്. ഉത്രാട ദിനാശംസകൾ എന്നുകൂടി പറഞ്ഞിട്ടാണ് നമ്മുടെ അജി എത്തിയിട്ടുള്ളത്. അജിക്കും ഫാമിലിക്കും സ്പെഷ്യൽ വിഷസ് പറയുന്നു. അതോടൊപ്പം തന്നെ എസ് പി എന്നുള്ള അക്കൗണ്ടിൽ നിന്നും ഉത്രാട ദിനാശംസകൾ എന്നുകൂടി പറഞ്ഞിട്ടുള്ള മെസ്സേജ് എത്തിയിട്ടുണ്ട്. തിരിച്ചും നമ്മളുടെയും സ്പെഷ്യൽ വിഷസ് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ സജീർ സഞ്ജു ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് സജീർ, ഒരു നല്ല ഡേ സജീറിനെ വിഷ് ചെയ്യുന്നു. ഷൈജു ആയിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഷൈജു പുത്തലത്തായിരുന്നു. ഓക്കെ അടിപൊളി, ഉത്രാട ദിനാശംസകൾ തിരിച്ചും നമ്മളും വിഷ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ നമ്മുടെ അജി പറഞ്ഞ പോലെ ഞാൻ ഹൈഡ് ആൻഡ് സീക്ക് മറക്കാൻ പാടില്ലല്ലോ, ഓർമ്മ വേണം. തീർച്ചയായിട്ടും എനിക്ക് ഓർമ്മയുണ്ട്. ഇത് പെട്ടെന്ന് കിട്ടും കേട്ടോ, അധികം ഒന്നും ഒട്ടും ആലോചിക്കാതെ നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ പോകുന്ന സൂചനകളാണ് ഇന്നത്തെ ഹൈഡ് ആൻഡ് സീക്കില്. പെട്ടെന്ന് ഉത്തരം ടൈപ്പ് ചെയ്യാൻ നിങ്ങൾ റെഡി ആയിക്കോളൂ എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സൂചനകൾ കേട്ട് കഴിഞ്ഞാൽ അത്ര സ്പീഡിൽ നിങ്ങൾ ഉത്തരങ്ങൾ എനിക്ക് അയക്കും. ഓക്കെ, ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തിൻ്റെ പേര് ഹരീന്ദ്രൻ എന്നായിരുന്നു. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തിൻ്റെ പേര് ഹരീന്ദ്രൻ എന്നായിരുന്നു. ഓക്കെ, 97 റിലീസായ ഒരു സിനിമയാണിത്. 97 റിലീസായ ഒരു സിനിമയാണിത്. ഒരു ഓണപ്പാട്ട് ഈ സിനിമയിലുണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ ഓണം കണക്ട് ചെയ്യാതെ നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഒരു ഓണപ്പാട്ട് ഈ സിനിമയിലുണ്ട്. ഓക്കെ, ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ? ജംഷി ആണ് ആദ്യം അയച്ചു കേട്ടോ. ഞാൻ പറഞ്ഞില്ല നിങ്ങൾ പെട്ടെന്ന് ടൈപ്പ് ചെയ്യുമെന്ന്? ജംഷിദ അടിപൊളിയായിട്ട് ഉത്തരം അയച്ചിട്ടുണ്ട്. അൻസൽ ഹബീബ് നെക്സ്റ്റ് റൈറ്റ് ആൻസർ, അത്ര സ്പീഡിൽ അയച്ചു തരുന്നുണ്ട്. ഇനി മൂന്നാമതായിട്ട് ആരുടെ ആൻസർ ആയിരിക്കും വരാനായിട്ട് പോകുന്നത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. രണ്ടു പേർക്ക് ഉത്തരം കിട്ടി, ജംഷിയും അൻസൽ ഹബീബു ആണെന്ന് പണ്ടപെട്ടാണ് ഞങ്ങളുടെ ഉത്തരം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുള്ളത്. കറക്റ്റാണ്. ഫരീസാദ് എങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. ഫരീസാദിൻ്റെ തകർപ്പനായിട്ട് സെലിബ്രേറ്റ് ചെയ്ത് കാണും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് സുനൈസ് ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. കറക്റ്റാണ്, സുനൈസ് റൈറ്റ് ആൻസർ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കെ ഷഹീൻ മജീദ് സിനിമയുടെ പേര് പറഞ്ഞിട്ടില്ല, ഏത് ആക്ടറാണ് അഭിനയിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് കണ്ണൻ്റെ മെസ്സേജാണ്. കണ്ണൻ ആറ്റിങ്ങൽ, ഖത്തറിലുള്ള എല്ലാ മലയാളികൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഉത്രാട ദിനാശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് കണ്ണൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, എല്ലാവരും അടിപൊളി പോസ്റ്റേഴ്സ് അയക്കുന്നുണ്ട് ഓണത്തിന്. അതായത് AI ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ, AI റിലേറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാവരും അവനോൻ്റെ പോസ്റ്ററുകളാണ്, വേറെ എവിടെ നിന്നും വരുന്ന പോസ്റ്ററുകളല്ല, സ്വന്തമായിട്ട് പോസ്റ്റർ ചെയ്ത് സ്വന്തമായിട്ട് നമുക്ക് അയച്ചു തരുന്നു. അതാണ് അടിപൊളി. ഇന്ന് എത്രമാത്രം AI പോസ്റ്റേഴ്സ് എത്തിയിട്ടുണ്ടെന്നറിയാം. ഒരുപാട് പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ണന് വായിച്ചു വന്നിട്ടുണ്ട്. ബദ്രുദ്ദീൻ ചോദിക്കുന്നത് ഹരീന്ദ്രൻ ഒരു നിഷ്കളങ്കൻ ആണോ സിനിമ എന്ന് ചോദിക്കുന്നുണ്ട്. അതല്ല. ഓക്കെ, ഹരീന്ദ്രൻ ഒരു നിഷ്കളങ്കൻ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു, പക്ഷേ ആ സിനിമയല്ല നമ്മളുടെ ഇന്നത്തെ റൈറ്റ് ആൻസർ. പറഞ്ഞ എനിക്ക് മാത്രം കിട്ടിയില്ലല്ലോ. അയ്യോടാ, അജിക്ക് മനസ്സിലായില്ല സിനിമ ഏതാണെന്നുള്ളത്. ഒന്നാലോചിച്ചാൽ കിട്ടുമല്ലോ. വളരെ സിമ്പിളായിട്ട് കിട്ടുന്നൊരു ഒരു സിനിമയാണ്. ജസ്റ്റ് ചെയ്ത ഉത്തരം കണ്ടുപിടിച്ച് അതാണ്. ഓക്കെ, നെക്സ്റ്റ് ധന്യത, ധന്യ സനലും റൈറ്റ് ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ബർത്ത്ഡേ അടിപൊളിയായി, ഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് ഫരീസാദിന് വന്നിട്ടുള്ളത്. നസീം കറക്റ്റാണ്, നസീമേ കറക്റ്റാണ്, റൈറ്റ് ആയിട്ടാണ് അയക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ മുർഷിയാണ്, മുർഷീദാണ് മെസ്സേജ് ചെയ്യുന്നത്, കറക്റ്റ് ആൻസറാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും മല്ലു സിംഗ് അല്ല ചോക്കോപ്പൈ, ചോക്കോപ്പൈ ചോദിക്കുന്ന മല്ലു സിംഗ് ആണോ, അല്ല മല്ലു സിംഗ് അല്ല, മറ്റൊരു സിനിമയാണ്. ഓക്കെ, ഒരു എന്താ പറയുക, ഒറ്റ വാക്കേ ഉള്ളൂ ആ സിനിമയ്ക്ക്. കുറേ കുറേ എന്താ പറയുക, കുറേ കുറേ വാക്കുകൾ വാചകങ്ങളോ ഒന്നുമില്ല, ഒറ്റ വേർഡാണ്. അതും എല്ലാവർക്കും ഗ്ലോബലി എല്ലാവർക്കും അറിയാം ഒരു പേര്, നമ്മുടെ ഒരു ഏരിയയിൽ നമുക്ക് മാത്രമല്ല ഗ്ലോബലി എല്ലാവർക്കും അറിയുന്നൊരു പേരാണ് ആ സിനിമയുടെ പേര്. ലോകത്തുള്ള ആളുകൾക്കൊക്കെ അറിയാം ആ ഒരു പേര്. ഓക്കെ, അങ്ങനെയുള്ള ആ ഒരു സിനിമ പേര് ഇതാണ്, കണ്ടുപിടിച്ചോ കണ്ടുപിടിച്ചോ. എന്നിട്ട് മെസ്സേജ് അയച്ചു 5000917 എന്ന നമ്പറിലേക്ക്. സമയം 9 കഴിഞ്ഞ് 6 ആണ്. ഉദയോൻ മൂവിയിലെ ഒരു അടിപൊളി പാട്ടിലേക്ക് മോർണിംഗ് സവാരി എത്തിക്കുകയാണ്. കൂടെ നിങ്ങളുടെ സ്പെഷ്യൽ ഓണം വിഷസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് മെസ്സേജുകൾ വരുന്ന ടൈമിൽ അടുത്ത പാട്ടുകളൊക്കെ ഇതാ നമ്മളങ്ങനെ കേട്ട് ആസ്വദിക്കുകയാണ് നമ്മുടെ ഓണസവാരിയിൽ.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
3: കള്ളവും ചതിയുമില്ലാത്ത, എന്നോളം പൊളിവചനങ്ങളില്ലാത്ത നമ്മുടെ സുന്ദര മഹോത്സവമായ ഓണത്തിന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആശംസകൾ.
4: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
7: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel like
8: you're home. Namaskaram. Nyan Sudhir Karamana. Qatar's favorite radio station aya Radio Suno 91.7 FM inde എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം സോന നായർ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM-ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവ് ആയി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4-ന് QNCC.

0: Lord of South presents Victoria Gold MG live in Qatar. Brought to you by Nesto, powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന അതിഗംഭീര ഇവന്റ് ആണ് ഇപ്പം നമ്മളങ്ങനെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്കൈ മീഡിയയും സൗണ്ട് ഓഫ് സൗത്തും റേഡിയോസ് ആൻഡ് ഒഫീഷ്യൽ റേഡിയോ പാർട്ണറായിട്ടുള്ള പൊന്നോണം എം ജി ലൈവിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. സെപ്റ്റംബർ 4th ക്യു എൻ സി സിയിൽ വെച്ചിട്ടാണ് ഈ അതിഗംഭീരമായിട്ടുള്ള ഷോ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ടിക്കറ്റുകളൊക്കെ നിങ്ങൾ വേഗം വേഗം സമയം കളയാതെ സ്വന്തമാക്കിക്കോളൂ എന്നുള്ള കാര്യം ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഓർമ്മപ്പെടുത്തി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ. ഇനി ഒരു അപ്ഡേറ്റിലേക്ക് കൂടി എനിക്ക് സ്പെഷ്യലി പോകാനായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഫോണിലേക്കൊക്കെ ആണെങ്കിലും പ്രൊഫഷണൽ അല്ലെങ്കിൽ ഇമെയിലുകൾ റിലേറ്റഡ് ആയിട്ട് പ്രൊഫഷണൽ ഇമെയിലുകൾ, എസ് എം എസുകൾ, കോളുകൾ തുടങ്ങിയ മാർക്കറ്റിംഗ് സന്ദേശങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള മെസ്സേജുകൾ സ്വീകരിക്കുന്നത് അവസാനിപ്പിക്കാനായിട്ട് പൊതുജനങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു അവകാശമുണ്ട് എന്നുള്ള കാര്യം ഖത്തർ നാഷണൽ സൈബർ സെക്യൂരിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പം സന്ദേശങ്ങൾ അയക്കുന്നതിന് മുൻപ് നൽകിയ അനുമതി എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാൻ പറ്റും. സന്ദേശങ്ങൾ അയക്കുന്നത് നിർത്താനായിട്ട് സ്ഥാപനങ്ങളോട് ആവശ്യപ്പെടാനും വ്യക്തികൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇത്തരം സന്ദേശങ്ങൾ അയക്കുന്നതിന് മുൻപ് സ്ഥാപനങ്ങൾ ഉപഭോക്താക്കളുടെ വ്യക്തമായിട്ടുള്ള അനുമതി നേടിയിരിക്കണം എന്നുള്ളതാണ്. അതിനാൽ ഏതെങ്കിലും സന്ദേശങ്ങൾ ലഭിക്കുമ്പോൾ മുൻപ് അനുമതി നൽകിയിട്ടുണ്ടോ എന്ന് ഉറപ്പു വരുത്താനായിട്ട് ഏജൻസി നിർദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ സന്ദേശങ്ങൾ അയക്കുന്നത് നിർത്തിവെക്കാനായിട്ട് ആദ്യം നമുക്ക് ആ ബന്ധപ്പെട്ട സ്ഥാപനത്തോട് ആവശ്യപ്പെടാം. ഇനിയിപ്പോൾ സ്ഥാപനം അഭ്യർത്ഥന മാനിക്കാതിരിക്കുകയോ സന്ദേശങ്ങൾ നമുക്ക് വീണ്ടും വരികയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈബർ ഏജൻസി, സൈബർ സെക്യൂരിറ്റി ഏജൻസിയുടെ കീഴിലുള്ള പേഴ്സണൽ ഡാറ്റ പ്രൈവസി പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് പരാതി കൊടുക്കാനും സാധിക്കും എന്നുള്ള കാര്യം കൂടി ഈ സമയത്തൊന്ന് ഞാൻ സ്പെഷ്യലി അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണ് കേട്ടോ. സണൽജിയുടെ ഒരു മെസ്സേജ് ഉണ്ട്. ഗ്ലോബലി എന്ന് പറയുമ്പോൾ ഗോളാന്തര വാർത്തയിലോട്ട് നമ്മൾ പോകരുത്. ഓക്കെ അടിപൊളി അടിപൊളി, ഞാൻ അതിലേക്ക് വരാം കേട്ടോ. എന്നാലും സണൽജിയുടെ വൈഫ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നത്, എല്ലാം ഓക്കെ ആണ്, ഒരു മാറ്റമില്ല. അല്ലമീൻ്റെ മെസ്സേജ് ഉണ്ട്, എല്ലാവർക്കും ഹാപ്പി ഓണം, ഇന്നത്തെ ദിവസത്തിൻ്റെ നവദിന ആശംസകൾ എന്നുകൂടി പറഞ്ഞിട്ടാണ് അമീൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അജി അവസാനം ഉത്തരം കണ്ടുപിടിച്ചു, എനിക്ക് പോസ്റ്റ് അടക്കം അയച്ചു തന്നിട്ടുണ്ട്, അടിപൊളി. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻസ് എന്നുള്ള അക്കൗണ്ടിൽ നിന്നും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളുടെ ബാക്ക് ടു സ്കൂളിൻ്റെ വിശേഷങ്ങളാണ് ചോദിക്കുന്നത്. ബാക്ക് ടു സ്കൂളിൻ്റെ രജിസ്ട്രേഷൻ ഓൾറെഡി അവസാനിച്ചു എന്നുള്ളതാണ് കേട്ടോ. ഞാൻ ഇന്നലെയും അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വരും ദിവസങ്ങളിലാണ് നമ്മളുടെ ബാക്ക് ടു സ്കൂൾ ഇവൻറ്റ് രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്കായിരിക്കും അവിടെ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്നത് എന്നുകൂടി ഈ സമയത്തൊന്ന് ഓർമ്മപ്പെടുത്തുവാണ്. സുമി റൈറ്റ് ആൻസറാണ് കേട്ടോ സുമി അയക്കുന്നത്. റാസി ഹാപ്പി ഓണം, ഉത്രാടപ്പാച്ചിൽ എല്ലാവർക്കും ഓണം ആശംസകൾ എന്നുകൂടി പറഞ്ഞിട്ട് റാസിൻ്റെ മെസ്സേജ് ഉണ്ട്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വേണോ? ഓക്കെ, ചോദ്യം ഞാൻ ഒന്നുകൂടി പെട്ടെന്ന് പറയാം. എല്ലാവർക്കും അറിയുന്നൊരു സിനിമയാണ്, അതുകൊണ്ട് അധികമൊന്നും ആലോചിച്ചു ക്വസ്റ്റ്യൻ കേട്ടില്ലേ. ഓക്കെ, വൈകിപ്പോയി. ഓക്കെ, വൈകിപ്പോയെങ്കിൽ ദാ ഒന്നുകൂടി ശ്രദ്ധിച്ച് കേട്ടോളൂ. സിമ്പിളായിട്ടുള്ള സൂചനകളാണ്. ഹരീന്ദ്രൻ ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. 1997 റിലീസായൊരു സിനിമയാണിത്. ഒരു ഓണപ്പാട്ട് ഈ സിനിമയിലുണ്ട്. ഏതാണ് ഈ ഒരു ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. വേഗം മെസ്സേജിൽ പറയാം. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ശരിയുത്തരങ്ങൾ പെട്ടെന്ന് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടുകൂടി തരികയാണ്. ഒരുപാട് പേരുടെ വിഷസ് എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാ ഖത്തർ മലയാളീസിനും നമ്മളെ ഓണാശംസകൾ എന്ന് പറഞ്ഞിട്ട് ബത്തുൽ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നുള്ള മെസ്സേജ് ഉണ്ട്. എല്ലാ കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ ഉത്രാടം ആശംസകൾ. നാളത്തെ പൊന്നോണത്തിനായിട്ട് എല്ലാവർക്കും ഉത്രാട പാശുലിൻ്റെ തിരക്കുകളിൽ സന്തോഷം നിറയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇഫ്തിക്കറുടെ മെസ്സേജും എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരുടെയും ശരി ഉത്തരങ്ങളും വിഷസും ഒക്കെ തന്നെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്, റോക്ക് ആൻഡ് റോൾ മൂവിയിലെ നല്ലൊരു പാട്ട്.

0: Radio Sunu 91.7 FM. Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: ഇൻ അസോസിയേഷൻ വിത്ത്
4: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
5: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: You're listening to Radio Suno 91.7 FM, Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
0: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
3: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
4: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
0: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
4: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
5: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
4: കണ്ട
0: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
6: ഹായ്, നമസ്കാരം, ഞാൻ സിജു വിൽസൺ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
9: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
10: Just feel like you're home.
11: ഓണവിശേഷങ്ങളും ഓണ സന്തോഷങ്ങളും ഒക്കെ നിറയുന്ന ഒരു ടൈമാണിത്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോകുന്ന സമയം സമയം 9 മണി കഴിഞ്ഞ 40 മിനിറ്റ് ആണ്. ഒരുപാട് പേരുടെ നല്ല നല്ല മെസ്സേജുകൾ ഇങ്ങനെ എത്തി നിൽക്കുന്നുണ്ട്. കൂടെ അൻസൽ ഹബീബ് ഒരു പാട്ടൊക്കെ പാടി അയച്ചു തന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ റൈറ്റ് ആൻസർ ആയിട്ടുള്ള സിനിമയിലെ പാട്ടൊക്കെ എനിക്ക് ഇവിടേക്ക് പാടി അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി കേട്ടോ, നന്നായിട്ട് പാടിയിട്ടുണ്ട്. അതുൽ കൃഷ്ണ റൈറ്റ് ആൻസർ അയക്കുന്നു. ഫൈസൽ ഇബ്രാഹിം ചോദിക്കുന്നത്, ഹരീന്ദ്രൻ ഒരു നിഷ്കളങ്കൻ ആ സിനിമ തന്നെയാണോ? അല്ല, ആ സിനിമയല്ല. ഇനിയിപ്പം നിസാർ ചോദിക്കുന്നത്, ഇനിയിപ്പോൾ പുലിവാൽ കല്യാണമാകുമോ? അല്ല, പുലിവാൽ കല്യാണവുമല്ല. ഷംസിൻ്റെ ഹാപ്പി ഓണം എത്തിയിട്ടുണ്ട്. തിരിച്ചു ഷംസിനും ഫാമിലിക്കും വളരെ സ്പെഷ്യലായിട്ട് ഉമ്മയ്ക്കും വളരെ സ്നേഹത്തോടു കൂടിയുള്ള സ്പെഷ്യൽ ആശംസകൾ പറയുന്നു കേട്ടോ ഷംസേ. അൻഫാലിൻ്റെ മെസ്സേജ് ഉണ്ട്, മൈ ഫേവറേറ്റ് സോങ് ആ സിനിമയിലുണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഇപ്പോഴാണ് കേട്ടതല്ലേ? ആഹാ, അടിപൊളി, കൊള്ളാം. റൈറ്റ് ആൻസറാണ് അയച്ചു തന്നിട്ടുള്ളത്. അമീൻ്റെയും റൈറ്റ് ആൻസർ ഉണ്ട്. ലിജോ ചോദിക്കുന്ന, ഗുരുവാണോ സിനിമ? അല്ല, ഗുരുവല്ല. ഞാൻ പറഞ്ഞല്ലോ, ഗ്ലോബലി എല്ലാവർക്കും അറിയുന്ന ഒരു പേരാണ് ഈ സിനിമയുടെ പേര്. ലോകത്തുള്ള മിക്കവാറും എല്ലാവർക്കും അറിയാം ഈ ഒരു വേർഡും ആ ഒരു പേരും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നൊരു പേരാണ്. ഓക്കെ, അപ്പോൾ ഗുരു ആവാൻ സാധ്യതയില്ലല്ലോ, മറ്റൊരു പേരാണ്. ഫാരിസ് റൈറ്റ് ആൻസറാണ് പറഞ്ഞിട്ടുള്ളത്. ചോദ്യം എന്താണെന്നോ, ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചോദ്യം വളരെ സിമ്പിളാണ്, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഉത്തരമുള്ളൊരു ചോദ്യമാണ്. 97 റിലീസായ ഒരു സിനിമയാണിത്. സിനിമകളുടെ സൂചനകളാണ്, 97 ഇറങ്ങിയ ഒരു സിനിമയാണിത്. ഒരു ഓണപ്പാട്ട് ഈ സിനിമയിലുണ്ട്. ഹരീന്ദ്രൻ ഈ സിനിമയിലെ പ്രധാന അല്ലെങ്കിൽ നായക കഥാപാത്രത്തിൻ്റെ പേര് ഹരീന്ദ്രൻ എന്നാണ്. ഏതാണ് ഈ ഒരു മൂവി എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം കേട്ടോ. ഡിബിൻ ദാസ്, റൈറ്റ് ആൻസർ. ഡിബിനെ കറക്റ്റാണ് കേട്ടോ, കറക്റ്റാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. കറക്റ്റാണ് മുരളി, റൈറ്റ് ആൻസർ. ഞാൻ നേരത്തെ പറഞ്ഞു, അധികം ആലോചിക്കാതെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത് ഷിഹാബുദ്ദീൻ്റെ മെസ്സേജിൻ്റെ റൈറ്റ് ആൻസറാണ് ഷിഹാബുദ്ദീൻ അയച്ചു വന്നിട്ടുള്ളത്. ഓക്കെ, ഇനിയും കേട്ട് തുടങ്ങി, ഇപ്പം കേട്ട് തുടങ്ങിയവർക്ക് ഇതുപോലെ തന്നെ റൈറ്റ് ആൻസർ ഇപ്പം തന്നെ പറയാം കേട്ടോ. 5000097 എന്ന നമ്പറിലേക്ക്. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് വളരെ സ്പെഷ്യലായ ഒരു കാര്യം കൂടി ഈ സമയത്ത് ഒരു അപ്ഡേറ്റ് എന്നുള്ള രീതിയിൽ തന്നെ ഓർമ്മപ്പെടുത്താനായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ എംബസി സംഘടിപ്പിക്കുന്ന പ്രതിമാസ ഓപ്പൺ ഹൗസ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് August 27 നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും താല്പര്യപ്പെടുന്ന ആളുകൾക്ക് അതിലേക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇനി പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. 5509729. ഒന്നുകൂടി നമ്പർ പറയുന്നു, 5509729. 9729 എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ലീബർ ഡോട്ട് ദോഹ അറ്റ് MEA.GOV.IN എന്ന ഇമെയിലിലേക്ക് അപേക്ഷകൾ അയക്കാനും സാധിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടി ഈ സമയത്തൊന്ന് സ്പെഷ്യലി ഓർമ്മപ്പെടുത്തുകയാണ്. ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെ രജിസ്ട്രേഷൻ സൗകര്യം ഉണ്ടായിരിക്കും. 3 മണി മുതൽ 5 മണി വരെ എംബസിയിൽ നേരിട്ട് ഹാജരായിട്ട് ഈ ഒരു ഓപ്പൺ ഹൗസിൽ പങ്കെടുക്കാം എന്നുള്ള കാര്യം കൂടി ഈ ടൈമിൽ വളരെ സ്പെഷ്യലായിട്ട് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ കോൺടാക്ട് നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, 550-97295 എന്ന നമ്പറിലേക്കാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടത് കേട്ടോ. നെക്സ്റ്റ്, ഷാഡ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഷാ കറക്റ്റ് ആയിട്ടാണോ അയക്കുന്നത്? അതെ, റൈറ്റ് ആൻസർ ആണ് കേട്ടോ. നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് എം എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നാണ് റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. പ്രിൻസി 99 മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് പ്രിൻസി. പ്രിൻസിയും കറക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് മെസ്സേജിലൂടെ റൈറ്റ് ആയിട്ട് തന്നെ അയച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ശരി ഉത്തരം ഏതാണെന്ന് ഞാൻ പറയാം. അതിന് മുൻപായിട്ട് നമ്മളുടെ ബാക്ക് ടു സ്കൂൾ ആഘോഷങ്ങൾ അതിഗംഭീരമായിട്ട് നടക്കാനായിട്ട് പോവാണ് കേട്ടോ.
7: Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
12: Gifting partner Daiso Japan, you name it, we have it.
7: And
12: Doha Center, shop more, pay less.
7: Old Airport Road, Doha and Alcor.
12: Call 70222525.
7: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
13: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

ഓഗസ്റ്റ് 27-ാം തീയതിയാണ് നമ്മുടെ ബാക്ക് ടു സ്കൂൾ ആഘോഷങ്ങൾ അബൂ സിദ്ര മോളിൽ നടക്കുക. ഒരു 3 മണിയോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടായിരിക്കും പ്രോഗ്രാംസൊക്കെ മുന്നോട്ട് പോവുക. അപ്പം രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്കൊക്കെ ആയിട്ട് ഒരുപാട് സമ്മാനങ്ങളും വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നേരെ നമുക്ക് അന്നത്തെ ആ ഒരു ഇവൻറ്റ് അത് ഗംഭീരമാക്കി മാറ്റണം. ഓഗസ്റ്റ് 27-ന് അബൂ സിദ്ര മോളിലായിരിക്കും സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ബാക്ക് ടു സ്കൂൾ ഇവൻറ്റ് നടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ റൈറ്റ് ആൻസറിലേക്ക് വരാനുള്ള സമയം ദാ ഇങ്ങനെ അടുത്ത് കേട്ടോ. സമയം 9 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് നിസ, സുഖല്ലേ? ഓ, സുഖമായിട്ടിരിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. ഫൈസൽ വയനാടാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. സനൽ ബിയുടെ മെസ്സേജ്, ഒരാൾ മാത്രമാണോ സിനിമ? അല്ല, ഒരാൾ മാത്രമല്ല നമ്മളുടെ ഇന്നത്തെ റൈറ്റ് ആൻസർ. നാസിമിന്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. സജീറിന്റെ മെസ്സേജ് എന്താണ്? ഞാൻ അയച്ച മെസ്സേജ് ലോട്ടറി ടിക്കറ്റ് അല്ല കേട്ടോ സിനിമ. സജീർ സഞ്ജു ആണ് മെസ്സേജ് അയച്ചത്. അതല്ല കേട്ടോ മെസ്സേജ്, ഐ മീൻ റൈറ്റ് ആൻസർ അതല്ല കേട്ടോ. വേറൊരു സിനിമയാണ്, ഒരു ഓണപ്പാട്ടുള്ള ഒരു സിനിമ കൂടിയാണെന്ന് ഞാൻ പറഞ്ഞു. എനിക്കിന്ന് കൂടെ കൂടുതൽ പേർക്കും സിനിമ ഏതാണെന്നുള്ളത് മനസ്സിലായി. ജയറാം നായകനായിട്ട് അഭിനയിച്ച സൂപ്പർമാൻ എന്ന് പറയുന്നൊരു സിനിമയുണ്ടായിരുന്നു, ഓർമ്മയില്ലേ? ശോഭനയൊക്കെ കൂടെ, അന്ന് ശോഭനയായിരുന്നു ആ സിനിമയിലെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ചിത്രമാണ് നമ്മളുടെ ഇന്നത്തെ ശരിയുത്തരം എന്ന് പറയുന്ന. ആ ശരിയുത്തരത്തെക്കുറിച്ച് സനൽജിയുടെ മെസ്സേജ് എങ്ങനെയായിരുന്നു? ഗ്ലോബലി പറയുമ്പോൾ നമ്മൾ ഗോളാന്തര വാർത്തയിലോട്ട് പോകരുത്. തിരുവനന്തപുരം ശോഭന ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് ആ ബ്രില്യൻസിൽ കയറി നമ്മൾ പിടിക്കണം. പണ്ട് ആളുടെ വൈഫ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈഫ് സൂപ്പറായിട്ട് ഉത്തരം പറഞ്ഞ സ്ഥിതിക്ക് ഇനി ആ മാനിനെ കുറിച്ച് ഞാൻ കൂടി പറയണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട്, എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണോ? എല്ലാം ഓക്കെയാണ്. ഞാനത് പാട്ടൊക്കെ സെറ്റാണ്, ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? പാട്ടൊക്കെ റെഡിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഡേ ആയിട്ട് മാറട്ടെ. ഇന്ന് പാച്ചിലിൻ്റെ ദിവസമാണ്, ഉത്രാട പാച്ചിലിൻ്റെ ദിവസമാണ്. അപ്പോൾ എല്ലാവരുടെയും ഇന്നത്തെ ഉത്രാട പാച്ചിൽ അടിപൊളിയാവട്ടെ, ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ. ഇന്നത്തെ ഡേ ലൈഫിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഡേ ആയിട്ട് മാറട്ടെ. ഇനി ഹോം ഡെലിവറി വിശേഷങ്ങളിൽ സന്ദീപ് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സൂപ്പർമാൻ മൂവിയിലെ ആ ഒരു ഓണപ്പാട്ട് തന്നുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഓണ സവാരി ഞാനിസ പതുക്കെ വൈൻഡപ്പ് ചെയ്യുന്ന. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഉത്രാട ദിനാശംസകൾ. നാളത്തെ ഓണ ദിവസം ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനൊക്കെയായിട്ട് നിങ്ങളും കാത്തിരുന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും എല്ലാം ഒരു ഓണ വൈബിലായിരിക്കും നമ്മളുടെ ഈ ദിവസം മുഴുവൻ. ഇനിയുള്ള ദിവസങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോകാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനങ്ങോട്ട് ടാറ്റ ബൈ ബൈ പറയുന്നു.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. രജിസ്ട്രേഷൻ അവസാനിച്ചിരിക്കുന്നു. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
2: Gifting partner, Daiso Japan. You name it, we have it.
0: And
2: Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
2: Call 70222525.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
3: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
0: Refreshment partner, Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holding.

0: सुनो अपडेट्स सुनो अपडेट्स लेके स्वागतम अपडेटുകളുമായി നിസ പ്രൊമോഷണൽ ഇമെയിലുകൾ SMSുകൾ കോളുകൾ തുടങ്ങിയ മാർക്കറ്റിംഗ് സന്ദേശങ്ങൾ സ്വീകരിക്കുന്നത് അവസാനിപ്പിക്കാൻ പൊതുജനങ്ങൾക്ക് പൂർണ്ണ അവകാശമുണ്ടെന്ന് ഖത്തർ നാഷണൽ സൈബർ സെക്യൂരിറ്റി ഏജൻസി വ്യക്തമാക്കി. സന്ദേശങ്ങൾ അയക്കുന്നതിന് മുൻപ് നൽകിയ അനുമതി എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാനും സന്ദേശങ്ങൾ അയക്കുന്നത് നിർത്താൻ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെടാനും വ്യക്തികൾക്ക് നിയമപരമായ അധികാരമുണ്ട്. ഇത്തരം സന്ദേശങ്ങൾ അയക്കുന്നതിന് മുൻപ് സ്ഥാപനങ്ങൾ ഉപഭോക്താക്കളുടെ വ്യക്തമായ അനുമതി നേടിയിരിക്കണം. അതിനാൽ ഏതെങ്കിലും സന്ദേശങ്ങൾ ലഭിക്കുമ്പോൾ മുൻപ് അനുമതി നൽകിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ഏജൻസി നിർദ്ദേശിച്ചു. സന്ദേശങ്ങൾ അയക്കുന്നത് നിർത്തിവെക്കാൻ ആദ്യം ബന്ധപ്പെട്ട സ്ഥാപനത്തോട് ആവശ്യപ്പെടുക. സ്ഥാപനം അഭ്യർത്ഥന മാനിക്കാതിരിക്കുകയോ സന്ദേശങ്ങൾ തുടരുകയോ ചെയ്താൽ നാഷണൽ സൈബർ സെക്യൂരിറ്റി ഏജൻസിക്ക് കീഴിലുള്ള പേഴ്സണൽ ഡേറ്റ പ്രൈവസി പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ പരാതി നൽകാം. നീതിന്യായ മന്ത്രാലയത്തിന്റെ നിയമകാര്യ വിഭാഗവും വിദഗ്ധ വിഭാഗവും പ്രവർത്തനം ലുസൈലിലെ പുതിയ ഓഫീസുകളിലേക്ക് മാറ്റി. കൂടുതൽ സൌകര്യപ്രദമായ തൊഴിലന്തരീക്ഷം ഉറപ്പാക്കാനും പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ വേഗത്തിലും മികച്ച പ്രവർത്തനക്ഷമതയോടും കൂടി ലഭ്യമാക്കാനാണ് ഓഫീസ് മാറ്റം. പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി ഭക്ഷ്യസുരക്ഷ, മാലിന്യം, സുസ്ഥിരത എന്നിവയെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ മുനിസിപ്പാലിറ്റി മന്ത്രാലയം പങ്കുവച്ചു. ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൌസ് ഓഗസ്റ്റ് 27-ാം തീയതി നടക്കും. ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ 3 മണി വരെ രജിസ്ട്രേഷൻ ആയിരിക്കും. 3 മണി മുതൽ 5 മണി വരെ എംബസിയിൽ നേരിട്ട് ഹാജരായി ഓപ്പൺ ഹൌസിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി 5505 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.
1: സുനോ അപ്ഡേറ്റ്സ്. സീസൺ 8
2: കേട്ട് കേട്ട് കേട്ടോണം ഇൻ അസോസിയേഷൻ വിത്ത് നെ

குட் மார்னிங் எவ்ரிபடி, இனிய காலை வணக்கம் சுப்பிரபாதம். எல்லாருக்கும் ஒரு அடிப்பொழி மார்னிங் விஷஸ் நேர்ந்து கொண்டு சந்தீபானு கூட ஜாயின் செய்யுனதா ஆன் கதாஸ் ஹாப்பினஸ் ஃப்ரீக்வன்சி ரேடியோ 91.7 FM ஹோம் டெலிவரியோட டைம். லைஃப்ல நம்ம பிரதீட்சிக்காத ஒருபாட் ட்விஸ்ட் அண்ட் டேர்ன்ஸ் உண்டாகும். சிலப்போ வந்து ஒரு ஃபெஸ்டிவல் சீசனிலான நடக்கிறதெங்கிலோ நம்ம மீட் ചെയ്യുന്ന பெஸ்ட் ஃப்ரெண்ட்ஸ் நம்ம அத்தோளம் கேർ ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ നമുക്ക് നമ്മൾ അറിയാണ്ടിരിക്കുന്ന നമ്മുടെ ആ ഒരു കൂട്ടുകാരെയൊക്കെ കണ്ടുപിടിക്കാൻ തീർച്ചയായിട്ടും ഇതേപോലത്തുള്ള ഫെസ്റ്റിവൽ സീസൺസ് നമ്മൾ മാക്സിമം അതിൻ്റെ ഭാഗമാകുക എന്നുള്ളതാണ് ബേസിക് ഫാക്ട്. എന്തായാലും ആ ഒരു ബേസിക് ഫാക്റ്റൊക്കെ തന്നെ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സൗഹൃദങ്ങളെ പറ്റിയിട്ടും ഈ ഒരു ടൈം പീരീഡ് എസ്പെഷ്യലി ഫെസ്റ്റിവൽ സീസൺ ഏത് തന്നെയാണെങ്കിലും നമ്മൾ ഒരു അറേഞ്ച് ചെയ്ത് പ്ലാൻ ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അപ്പം എന്തായാലും ആ ഒരു പോസിബിലിറ്റിയിൽ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണ്ട. അതുകൊണ്ട് ലെറ്റ്സ് ഓൾ സ്റ്റേ ടുഗെദർ. ആ ഒരു യൂണിറ്റി, ആ ഒരു ഒരുമ നമ്മുടെ ലൈഫിൽ വേണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. സോ വൺസ് അഗൈൻ വെൽക്കമിങ് യു ഓൾ ടു ഹോം ഡെലിവറി. ഇത് ഖത്തറിന്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Sunu 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
4: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
3: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനമാണ്.

0: Radio Sunil 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
3: എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷോബി തിലകൻ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM-ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: കേട്ടോണം, പൊന്നോണം, സീസൺ 8
5: കേട്ട് കേട്ട് കേട്ടോണം
6: ഇൻ അസോസിയേഷൻ വിത്ത്

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു റേഡിയോ സുനോ 91.7 FM. ഹോം ഡെലിവറിയുടെ ടൈം സന്ധ്യയാണ് കൂടെ ഉള്ളത്. ഓണം ബേസ് ചെയ്തിട്ടുള്ള വിശേഷങ്ങളൊക്കെ തന്നെ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. വെൽക്കമിങ് യു ബാക്ക് ടു ഹോം ഡെലിവറി. ഇന്നത്തെ ദിവസം ഞാൻ ജസ്റ്റ് ഇങ്ങനെ മനസ്സിൽ കൂടെ ഒക്കെ പോയ ഒരു കാര്യമാണ് കേട്ടോ. നമുക്ക് പലപ്പോഴും ഒരുപാട് കാശ് പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുപാട് റിച്ച് ആയി പോയി കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. ചിലപ്പോൾ കാശ് ചേർത്ത് വെച്ചിരുന്നിട്ട് ഈ ഓണ സമയത്ത് ഡ്രസ്സൊക്കെ എടുക്കാൻ, ഇതൊക്കെ നാട്ടിൽ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ് കുട്ടിക്കാലത്ത്. പക്ഷേ ഈ ഒരു ടൈമിൽ ഇതൊക്കെ ചിന്തിക്കുമ്പോൾ, ഏ അതിനിപ്പോൾ എന്തിനാ പാടുപെടുന്ന, പേരൻസ് എവറിബഡി ഹാസ് ലേൺഡ്, എവറിബഡി ഈസ് എഡ്യൂക്കേറ്റഡ്, അപ്പോൾ അവരുടെ ജോലി കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് വലിയ ബേർഡൻസ് ഒക്കെ നമ്മളിൽ ഒഴിഞ്ഞ് മാറിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഫാക്ട്. പക്ഷേ ഈ ഒരു ഫാക്ടിനെ പറ്റി ചിന്തിക്കുമ്പോൾ, നമ്മൾ എടുത്തിരുന്ന എഫേർട്സ് ഇന്നത്തെ ജനറേഷൻ എടുക്കുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. എഫേർട്സ് ആസ് ഇൻ നമ്മളുടെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി. ബിക്കോസ് മോസ്റ്റ്ലി ജെൻസി ആ ഒരു കാറ്റഗറി കഴിഞ്ഞിട്ടുള്ള എല്ലാ ജനറേഷൻസും തന്നെ ഈസി ആയിട്ട് എങ്ങനെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ നമുക്ക് ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചാൽ, അഗെയിൻ ദാറ്റ് ഇസ് അനദർ ക്വസ്റ്റ്യൻ ടു ബി ആൻസേർഡ്. ഇങ്ങനെ ചിന്തകളും ക്വസ്റ്റ്യൻസും ഒക്കെ ഒരുപാട് മനസ്സിൽ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ആ ഇവൻറ്റിൻ്റെ, ആ ഒരു ഫെസ്റ്റിവലിൻ്റെ ഭാഗമാകുക എന്നുള്ളതാണ്. അതിന് ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സമ്മർ ടൈമാണ്, വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോകണ്ട. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് കടക്കുകയാണ് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: শোনো 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ഹലോ, നമസ്കാരം, ഞാൻ മാല പാർവതി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: In association with Nesto Hypermarket, now open at Old Pass.

0: Once again, welcome back to Radio Suno 91.7 FM Home Delivery. The time സന്ധിവാണ് കൂടെയുള്ളത്. ലൈഫിൽ കേൾക്കുന്ന പല ഫാക്ടുകളും നമ്മളിങ്ങനെ അത്ഭുതത്തോടെ കേട്ടിരിക്കാറുണ്ട്. അത്തരത്തിലൊരു കഥയിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത്. ഒരു അടിപൊളി ബ്രാൻഡ്, ഒരുപാട് വർഷങ്ങളായിട്ട് പല മേഖലകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രാൻഡ് അസോസിയേഷൻസ് നൽകിയിരിക്കുന്നത്, ഈവൻ ടു ദ കോമ്പറ്റീറ്റേഴ്സ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ശരിക്കും ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ അത് ഏത് തരത്തിലുള്ള കോമ്പറ്റീഷൻ ആണെങ്കിലും ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ച് ആണ് എന്തുകൊണ്ടും നല്ലത് എന്ന് പഠിപ്പിച്ചു തരുന്ന ബ്രാൻഡ് കൂടിയാണ് സാംസങ്. ഏതൊക്കെയാണ് ആ മേഖലകൾ, എവിടേക്കാണ് സാംസങ് ആപ്ലിക്കബിൾ ആവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓവർ ടു ദ ഫസ്റ്റ് ഇൻഡസ്ട്രി. ശരിക്കും ഒരുപാട് ഇൻഡസ്ട്രീസ് കവർ ചെയ്ത് പോയിട്ടുണ്ട്. അതിൽ വെരി ഫസ്റ്റ് ഓൺ ദ ലിസ്റ്റ് ഇസ് ബുർജ് ഖലീഫ കൺസ്ട്രക്ഷൻ, ബിൽഡിംഗ് ബിൽഡിംഗ് ഓഫ് ബുർജ് ഖലീഫയുടെ ഒരുപാട് കാര്യങ്ങളിൽ തന്നെ സാംസങ് ഇൻവോൾവ് ആയിരുന്നു. ഇത് കൂടാണ്ട് തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ചിപ്പുകൾ, അത് കോമ്പറ്റീറ്റേഴ്സിന് വേണ്ടിയാണ് മാനുഫാക്ചറിങ് പലപ്പോഴും നടന്നിട്ടുള്ളത്. കൂടാണ്ട് തന്നെ മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മെഡിസിൻ ഫീൽഡിൽ എവിടെയാണ് സാംസങ് ആപ്ലിക്കബിൾ എന്ന് ചോദിച്ചാൽ മോഡേണ COVID-19 വാക്സിൻ, ആ ഒരു വാക്സിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങൾക്കും ഒക്കെ തന്നെ സാംസങ്ങിൻ്റെ കോൺട്രിബ്യൂഷൻ വാസ് അബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. ഇത് കൂടാണ്ട് സൗത്ത് കൊറിയയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക്, ഈ ഒരു പാർക്കിന്റെ ഓപ്പറേറ്റിംഗിലും സാംസങ് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാംസങ് എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഫോണാണെങ്കിലും അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ആയിരിക്കാം, ചിലപ്പോൾ ടി വി ആയിരിക്കാം, ഇതൊന്നും അല്ല. ദർ ഇസ് നോ ലിമിറ്റ് ഫോർ എനി സച്ച് കൈൻഡ് ഓഫ് ബ്രാൻഡ്സ്. എല്ലാ ബ്രാൻഡിനും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്തുകൂടാ എന്ന ചിന്താഗതിയോടെ ആദ്യം മുന്നോട്ട് വന്നേക്കുന്നത് സാംസങ് തന്നെയാണ്. സോ ഇഫ് അറ്റ് ഓൾ ബി ഓൺ എ ബ്രാൻഡ്, പല മേഖലകളിലായിട്ട് നമ്മുടെ പ്രസൻസ് അറിയിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതാണ് ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ കൂടെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.

0: You're listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: കള്ളവും ചതിയും ഇല്ലാത്ത, എന്നോളം പൊളിവചനങ്ങളില്ലാത്ത നമ്മുടെ സുന്ദര മഹോത്സവമായ ഓണത്തിന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആശംസകൾ.
3: നമസ്കാരം, ഞാൻ മുരളി ഗോപി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു റേഡിയോ സോണോ 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ. ആ ഒരു സെലിബ്രേഷന് വേണ്ടി ഒത്തിരി പേര് വെയിറ്റ് ചെയ്യുന്നു. നാട്ടിലോട്ട് പോകാനായിട്ടുള്ള ആ ഒരു തിരക്കിലാണ്, ഓട്ടത്തിലാണ്, പർച്ചേസ് നടക്കുന്ന ഒരു ഭാഗത്ത്. ഇതൊന്നും കൂടാണ്ട് നമുക്ക് നാട്ടിലേക്ക് പോകാൻ വെക്കേഷൻ സമയം ആയില്ല എന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ വീട്ടിൽ തന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഇവിടെ ഖത്തറിൽ ആഘോഷമായി തന്നെ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ ഓരോരുത്തരും റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, ലൈഫിൽ നമുക്ക് മറക്കാനാവാത്ത ഓണം സമ്മാനിച്ച ഏതെങ്കിലും ഒരു വർഷം മൈൻഡിൽ കാണും. ആ വർഷം ഏതാന്നുള്ളതൊന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ. ആൻഡ് കഥ കേൾക്കാനായിട്ട് ഞാനും റെഡി ആയിട്ടിരിക്കുകയാണ്. എനിക്കും അങ്ങനെ ഒരു ഒന്നല്ല, കപ്പിൾ ഓഫ് ഇയേഴ്സ് ഉണ്ട് കേട്ടോ, ഏറ്റവും അധികം ഓണം സെലിബ്രേറ്റ് ചെയ്തതും അതേപോലെ തന്നെ കുറെ നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഓണം. അങ്ങനത്തെ ഒരു ഓണം ആവട്ടെ 2026. ഈ ഒരു സമയത്ത് ആരോഗ്യം സൂക്ഷിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സ്പെഷ്യലി ഒരുപാട് ഇവൻറ്റ്സ് ബാക്ക് ടു ബാക്ക്, എല്ലാ വീക്കെൻഡും നമ്മൾ ഓക്യുപ്പൈഡ് ആവാൻ പോകുന്നു. സോ വീക്ക് ഡേയ്സ് നോക്കിക്കഴിഞ്ഞാൽ പണി, കാര്യങ്ങൾ, ജോലി എന്നുള്ള രീതിയിൽ പോകുമ്പോൾ വീക്കെൻഡ് എത്തുന്നതിന് തൊട്ട് മുന്നത്തെ ദിവസം, ചിലപ്പോൾ വെനസ്ഡേയ്സ് ഒക്കെ തൊട്ട് തന്നെ നമ്മൾ ഓണാവുകയാണ് ആ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമാകാനായിട്ട്. അപ്പോൾ എന്തായാലും കൃത്യമായിട്ട് ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ ഓർമ്മിക്കേണ്ടത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വെള്ളം കുടിക്കാൻ വിട്ടുപോകരുത്, ഡീഹൈഡ്രേറ്റഡ് ആവാൻ നമ്മുടെ ബോഡി സമ്മതിക്കരുത് എന്നുള്ളത്. ആ ഒരു അപ്ഡേറ്റ് ഇങ്ങനെ പറയുമ്പോൾ ഏറ്റവും അധികം ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ വെള്ളം എടുത്ത് കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെള്ളമൊക്കെ കുടിച്ച് ഉഷാറായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക. വൈ? ബിക്കോസ് വി ഹവ് ഗോട്ട് എ വണ്ടർഫുൾ ഇവൻറ്റ് കമ്മിങ് അപ്പ്. ആ ഒരു ഇവൻറ്റിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും ഉടൻ തന്നെ ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.

0: শুনো 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കള്ളവും ചതിയും ഇല്ലാത്ത, എന്നോളം പൊളിവചനങ്ങളില്ലാത്ത നമ്മുടെ സുന്ദര മഹോത്സവമായ ഓണത്തിന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആശംസകൾ.
2: സീസൺ 8
0: കേട്ട് കേട്ട് കേട്ടോണം ഇൻ അസോസിയേഷൻ വിത്ത്

0: Radio Sunu 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്രാ മോളിൽ വൈകിട്ട് 3 മുതൽ. രജിസ്ട്രേഷൻ അവസാനിച്ചിരിക്കുന്നു. വെന്യു പാർട്ണർ അബു സുദ്ര മോൾ, വേർ കൺവീനിയൻസ് മീറ്റ്സ് ചോയ്സ് ആൻഡ് കമ്മ്യൂണിറ്റി മീറ്റ്സ് സ്റ്റൈൽ. അബു സുദ്ര മോൾ, എ കംപ്ലീറ്റ് ഫാമിലി ഡെസ്റ്റിനേഷൻ.
6: ഗിഫ്റ്റിംഗ് പാർട്ണർ ഡൈസു ജപ്പാൻ, യു നെയിം ഇറ്റ് വി ഹാവ് ഇറ്റ്.
7: ആൻഡ് ദോഹ സെന്റർ, ഷോപ്പ് മോർ പേ ലെസ്,
8: ഓൾഡ് എയർപോർട്ട് റോഡ്, ദോഹ ആൻഡ് അൽകോർ.
9: കോൾ 7022525.
10: ക്രിയേറ്റീവ് പാർട്ണർ പ്ലാനറ്റ് സ്ക്രിബിൾസ് വേൾഡ് വൈഡ്, വേർ എവറി ചൈൽഡ്സ് ഇമാജിനേഷൻ കംസ് അലൈവ്. ഫോർ മോർ ഡീറ്റെയിൽസ് ഫോളോ പ്ലാനറ്റ് Scribbles Gulf on Instagram.
11: Pizza Partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
12: Refreshment Partner, Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holdings.

0: Radio Sunu 91.7 FM. Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: അല്ലോണം കേട്ടോണം, പുലിച്ചോണം, ഈ പൊന്നോണം.
3: സുനു പൊന്നോണം സീസൺ 8.
4: കേട്ട് കേട്ട് കേട്ടോണം.
5: In association with

ഉള്ളത് നമുക്കൊക്കെ തന്നെ അറിയാന്നുള്ള ഒരു ഇവന്റിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഈ ഒരു സമയം നിങ്ങളുടെ കൂടെ ഞാൻ ജോയിൻ ചെയ്യുന്നത്. മ്യൂസിക്കൽ മേസ്ട്രോ ദാ ഖത്തറിലേക്ക് എത്താൻ പോകുന്നു എം ജി ശ്രീകുമാർ. അദ്ദേഹത്തിന്റെ ലൈവ് ഷോ എം ജി ലൈവ് ആണ് ക്യു എൻ സി സിയിൽ വെച്ച് September 4 നടക്കുന്നത്. ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇവന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഇസ് അറ്റ് ഇറ്റ്സ് പീക്ക്. ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ ഒന്നും ആരും പാഴാക്കേണ്ട. നമുക്ക് കിട്ടാൻ പോകുന്ന പുതിയ പുതിയ സൗഹൃദങ്ങൾ, കോൺവെർസേഷൻസ്, മൊമെന്റ്സ് ഒക്കെ തന്നെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് ഏറ്റവും മനോഹരമായിട്ട് തന്നെ ഈ ഒരു ഇവന്റ് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓർമ്മപ്പെടുത്തൽ, ടിക്കറ്റ് എടുക്കാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് ടിക്കറ്റ്സ് ബുക്ക് ചെയ്തോളൂ. വൈ ബിക്കോസ് ഒരുപാട് സ്ഥലങ്ങളിൽ തന്നെ ഒരുപാട് കാറ്റഗറീസ് തന്നെ ഇപ്പോൾ സോൾഡ് ഔട്ട് ആവുന്നുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ള കാറ്റഗറിയിൽ ടിക്കറ്റ്സ് സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ ചില ബുദ്ധിമുട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മളുടെ ഏതാണോ നമുക്ക് പറ്റുന്ന ആ ഒരു കാറ്റഗറി, ഫാമിലി ആയിട്ടാണെങ്കിൽ അങ്ങനെ, അതല്ല ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിൽ അങ്ങനെ ബുക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ കേട്ടോ. ഇനി വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ, അവസാന നിമിഷം വരെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി നമ്മൾ പോകുന്നത് മറ്റൊരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക്. സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You're listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
3: Hi, I'm Tovino Thomas. You're listening to Qatar's favorite radio station, Radio Suno 91.7 FM. Kettu kettu kootu kooda.
0: Suno Punnonam, Season 8.
1: Kettu kettu kettonam. In association with...

0: വചനങ്ങളിലൂടെ
1: നിങ്ങൾ കടത്തെ സൂക്ഷിക്കുക. കടം രാത്രിയിൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരി മാങ്ങിനുള്ള സമയം.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
2: Welcome back once again. You have tuned into Qatar's Happiness Frequency 91.7 FM. Sandeep Anu kude ullathu. Okkokke useful aavuna oru hack maayittana yan ettuna. It's not a hack, it's an information. Karanam ini angodeykulla samayam nu parayunnathu valare churukkavana dress okke edukkatha aarengilum undengil da ee varshathe trending classy combos ne pettittana nammude discussion povunnathu. Ali very first thing, I'm happy to see this. Karanam bangiraittulla dull sheets, dull colors okke, dull as in athra bright illatha colors. Oru warm ടോണോ ഓണത്തിന് എപ്പോഴും കൂടുതൽ തന്നെയാണ്. പക്ഷേ വാം ഐവറി, അൺബ്ലീച്ച്ഡ് ആയിട്ടുള്ള ക്രീം, ഇതൊക്കെയാണ് ഇത്തവണ ട്രെൻഡിങ് ലിസ്റ്റിൽ എത്തിയേക്കുന്നത്. അപ്പോൾ വെരി ഫസ്റ്റ് കോമ്പിനേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, അൺബ്ലീച്ച്ഡ് ആയിട്ടുള്ള ക്രീമും വാം ഐവറിയാണ്. ഇതൊരു റിച്ചർ വൈറ്റ് കസവും കൂടെയൊക്കെ വരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു റോയൽ ലുക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആൻഡ് ഇതിൽ തന്നെ രണ്ടാമതായിട്ട് വരുന്ന കോംബോ എന്ന് പറയുന്നത് ഇത് കുറച്ച് യുണീക്ക് ആയിട്ടുള്ള കോംബോ ആയിട്ട് എനിക്ക് തോന്നി. ആൻറ്റിക് ഗോൾഡ് ആൻഡ് സോഫ്റ്റ് കോപ്പർ സരിയാണ്. ലൈറ്റ് ഷെയ്ഡ്സിലേക്കാണോ ട്രെൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഓഫ് കോഴ്സ്. എല്ലായിടത്തും ഇപ്പോൾ ആ ഒരു വാം ലൈറ്റിംഗ്, വാം സെറ്റപ്പാണ് പൊതുവെ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ താല്പര്യമുള്ളത്. അപ്പോൾ അതാ ഇപ്പോൾ ഡ്രസ്സിലും റിഫ്ലക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇത് മാത്രമല്ല, ഒരുപാട് കളർ കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലോട്ടൊക്കെ നമുക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ദാ ബേസിക് ആയിട്ടുള്ള രണ്ട് കളേഴ്സ് ഞാൻ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനിയുണ്ട് ഈവൻ വെൻ യു ചൂസ് ആക്സസറീസ്, ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഏറ്റവും അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ ഈ ഒരു ഓണക്കാലം. ആൻഡ് വി ആർ മൂവിംഗ് റൈറ്റ് നൗ ടു എ ബ്യൂട്ടിഫുൾ സോങ്. സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോസ് 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപി. ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 എഫ് എമ്മിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: റേഡിയോ സുനോ 91.7 എഫ് എം,
2: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Sunu 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

Radio Sunu 91.7 FM. Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: In association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: ഓണം ടൈമിൽ നമ്മൾ ഒരുപാട് ഓർമ്മകളുടെ ഭാഗമാവാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ തന്നെ ബെസ്റ്റ് ആയിരിക്കണം എന്ന ചിന്താഗതിയിൽ നമ്മൾ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് പല ഇവന്റ്സിലും ഒക്കെ പോകാറുണ്ട്. ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് എങ്ങനെ നമുക്ക് സ്റ്റൈലിഷ് ആയിട്ട് ഡ്രസ്സ് ചെയ്ത് പോകാൻ പറ്റും. 2026 ഫാഷൻ അപ്ഡേറ്റ്സ് ഫോർ ഓണമാണ് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. ഓൾറെഡി രണ്ട് കളേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈറ്റർ ഷെയ്ഡ്സ് ആണ്. ഈ ലൈറ്റർ ഷെയ്ഡ്സ് ആകുമ്പോൾ നമുക്ക് സമ്മർ ടൈം കൂടി ആയതുകൊണ്ട് ചൂട് അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും വരില്ല. ആൻഡ് ബേസിക് ആയിട്ടുള്ള ഫാക്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഈ ഒരു സമ്മർ ടൈമിൽ കോട്ടൺ ലിനൻ ഫാബ്രിക്സ്, മൾക്കോട്ടൺ ഇപ്പോൾ ഗേൾസ് ഒരുപാട് പേര് മൾക്കോട്ടൺ സാരീസ് പ്രിഫർ ചെയ്യുന്നുണ്ട്. റാദർ ദാൻ നമ്മുടെ ട്രഡീഷണൽ മുണ്ടും സെറ്റും കസവും മുണ്ടൊക്കെ, അയ്യോ അതൊരു ക്ലാസിക് കോംബോ തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും കംഫർട്ടബിൾ ആയിട്ടിരിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഭവം കൂടിയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഇതാ പറഞ്ഞു പോകുമ്പോൾ രണ്ട് കളേഴ്സ് ഓൾമോസ്റ്റ് രണ്ട് കോംബോസ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി വരുന്നത് മസ്റ്റേർഡ് ആൻഡ് ഹണി യെല്ലോ ആണ്. അതും നമ്മൾ എല്ലായിടത്തും കാണുന്നുണ്ട്. ഒരു മസ്റ്റേർഡ് ഭയങ്കര യെല്ലോ അല്ല, എന്നാൽ ഒരു മാമ്പഴ കളറിൻ്റെ കുറച്ചുകൂടി ഒരു ഡാർക്ക് വേർഷൻ. അപ്പോൾ ആ ഒരു ഷെയ്ഡിലും ഒത്തിരി പേര് ഡ്രസ്സസ് ചൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ജ്വല്ലറീസ് ആക്സസറീസ് ഒക്കെ വരുമ്പോൾ പലരും ഈ ഒരു പോയിന്റിൽ ഓപ്റ്റ് ചെയ്യുന്നത് ഗ്രീൻ ബേസ് ചെയ്തിട്ടുള്ള, എമറാൾഡ് ബേസ് ചെയ്തിട്ടുള്ള കളർ ടോൺസ് ആണ്. ഇത് കൂടാണ്ട് തീ ആയിട്ടുള്ള ഒരു ടെറാക്കോട്ട ഫീൽ, റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീല്, സോഫ്റ്റ് പാസ്റ്റൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ബ്ലഷ് പിങ്കും മിൻറ്റും ആണെങ്കിലും മെയിൻ ആയിട്ടുള്ള കളേഴ്സ് ആയിട്ട് വരുന്നത്. അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട്. ഈ ഒരു കോമ്പിനേഷനൊക്കെ റിസർച്ച് ചെയ്ത് 2026 ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് തന്നെ നിങ്ങൾക്കും ആ ഒരു ഓണക്കാലം കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്കാണ് കിടക്കുന്നത്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: Brought to you by Parthas Barwa Village. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
3: Parthas, one stop shop for family.

0: You're listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ഡേറ്റിംഗ് കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
1: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
3: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
1: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
3: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
1: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
4: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ്, ഓൾ പാസ്പോർട്ട് ഓഫീസ്.

0: ആഘോഷ വേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
0: സീസൺ 8
1: കേട്ട് കേട്ട് കേട്ടോണം ഇൻ അസോസിയേഷൻ വിത്ത്

നമസ്കാരം, ഞാൻ ബാബു ആന്റണി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ ആയ റേഡിയോ സിനോ 91.7 എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഓണാശംസകൾ. കേട്ട്

0: Radio Sunu 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: കള്ളവും ചതിയും ഇല്ലാത്ത, എന്നോളം പൊളിവചനങ്ങളില്ലാത്ത നമ്മുടെ സുന്ദര മഹോത്സവമായ ഓണത്തിന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആശംസകൾ.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷോബി തിലകൻ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

ഓണസമയത്ത് നാട്ടിലെ വിശേഷങ്ങൾ അറിയുക, കേൾക്കുക എന്നൊക്കെ ഉള്ളത് പ്രവാസികൾക്ക് എപ്പോഴും സന്തോഷമുള്ള ഒരു കാര്യമാണ്. നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഒരു പക്ഷേ ഏറ്റവും അധികം നമുക്ക് നൊസ്റ്റാൾജിയ സമ്മാനിച്ചിട്ടുള്ള സീസൺ ആയിരിക്കും ഓണക്കാലം എന്ന് പറയുന്നത്. കോളേജ് ടൈം ആണെങ്കിലും സ്കൂൾ ടൈം ആണെങ്കിലും ആ ഒരു ഓണ സെലിബ്രേഷൻ, ഓണപരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ് എടുക്കൽ, അതൊക്കെ വേറെയാണ് കേട്ടോ. പക്ഷെ ഒന്നിനും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫീലിംഗ്. ബട്ട് വി ആർ സെലിബ്രേറ്റിംഗ് ഓണം. ഇഫ് യു ആർ ന്യൂ ടു ഖത്താർ, ഇന്നത്തെ സെലിബ്രേഷൻ നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ബിക്കോസ് ഇവിടെ എക്സ്റ്റെൻഡ് ആയിട്ട് ഡിസംബർ വരെ നമുക്ക് ഒരുപാട് ഇവന്റുകൾ വരുന്നുണ്ട്. കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞ പോലെ എം ജി ലൈവ് ഇൻ ഖത്താർ സ്കൈ മീഡിയ ഏറ്റവും മനോഹരമായിട്ട് എത്തിക്കുന്ന ഒരു ഇവന്റ് ആണ്. ഒഫീഷ്യൽ റേഡിയോ പാർട്ട്നേഴ്സ് ആയിട്ട് റേഡിയോ സെന്റർ 91.7 FM കൂടിയുണ്ട്. ഇതൊന്നും അല്ലാണ്ട് പൂക്കള മത്സരം, പായസം മത്സരം, അങ്ങനെ ഒരുപാട് മത്സരങ്ങൾ. വിവിധ റെസ്റ്റോറൻറ്സ് പോകുമ്പോൾ അവിടുന്ന് നമുക്ക് കിട്ടുന്ന വൈബ് തന്നെ നാട്ടിലെ ഓണമായിട്ടൊക്കെ മാച്ച് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലാണ്. സോ നാട്ടിലല്ല ഇപ്പോൾ, ഖത്തറിലായി പോയി, ഇതേ ഫസ്റ്റ് ഓണമാണ് സെലിബ്രേറ്റ് ചെയ്യുന്ന എന്നുള്ള ചിന്താഗതികളൊന്നും വേണ്ട. എല്ലാവർക്കും കൂടി ഒരുമിച്ച് യൂണിഫൈഡ് ആയിട്ട് നിന്ന് തന്നെ ഈ ഒരു ഓണക്കാലം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. സോ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും വിട്ടുപോകണ്ട, ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആൻഡ് ആ കൂട്ടത്തിൽ ഹെൽത്ത് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. വെള്ളമൊക്കെ കുടിച്ച് എല്ലാവരും ഹൈഡ്രേറ്റഡ് ആയിരിക്കുക. ആ ഒരു അപ്ഡേറ്റ് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നല്ലൊരു അടിപൊളി പാട്ടിലേക്കാണ് പോകുന്നത്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട്

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്. ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സോണ 91.7 FM. ആ ഒരു വെൽക്കം ബാക്ക് പറയുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയവും കൂടി ആവുകയാണ്. ഫ്രം ഹോം ഡെലിവറി നാളെ ഒരുപാട് വിശേഷങ്ങൾ, എക്സൈറ്റ്മെന്റ്, എൻജോയ്മെന്റ് ദ പീക്ക് ആയിരിക്കും. കാരണം ബിഗസ് റിയാലിറ്റി ഓഫ് ഹാപ്പിനെസ് ഇസ് കമ്മിങ് അപ്പ് അല്ലെ. ഐ കൻ നെവർ ഫോർഗെറ്റ് മൈ ഫസ്റ്റ്, വെരി ഫസ്റ്റ് ഓണം ഇൻ ഖത്തർ. ശരിക്കും എനിക്കൊരു ഫാമിലി പോലെ എന്നെ ഫീൽ ചെയ്യിപ്പിച്ച ഒരുപാട് കൂട്ടുകാർ, അവരൊക്കെ ഇന്നും കോൺടാക്ട്സിലുണ്ട്, വല്ലപ്പോഴും ഒക്കെ വിളിക്കാറുള്ളൂവെങ്കിലും അവരുടെ ആ ഒരു പ്രസൻസ്, അന്നത്തെ ആ ഒരു ഫാമിലി സെറ്റപ്പ് എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന സമയത്ത്, വന്ന ഒരാഴ്ചക്കകത്താണ് ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഗംഭീരമായിട്ട് നടക്കുന്നത് കാണുന്നത്. ബട്ട് ഐ വാസ് സാഡ്, അയ്യോ നാട്ടിലല്ലല്ലോ ഇത്തവണ ഓണം, നാട്ടിൽ എല്ലാവരുടെയും കൂടെ കൂടാനായിട്ട് പറ്റില്ല എന്നൊക്കെ ഉള്ള വിഷമം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരുമിച്ച് ഞങ്ങൾ കുക്ക് ചെയ്ത് എല്ലാവരും മുണ്ടൊക്കെ ഉടുത്ത് കുർത്തയൊക്കെ ഇട്ട് വീട്ടിലെ വൈബ് തന്നെയായിരുന്നു. അപ്പം അങ്ങനെ ആദ്യമായിട്ട് ഖത്തറിൽ എത്തിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് കൂടി മറന്നു പോകേണ്ട കേട്ടോ. മെസ്സേജ് ആയിട്ടോ വോയിസ് നോട്ട് ആയിട്ടോ ഞങ്ങൾക്ക് അയക്കാം 500-00917. ഇത് കൂടാണ്ട് ഒരുപാട് ഇവന്റുകൾ പൈപ്പ് ലൈനിലുണ്ട്. ആ ഇവന്റിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ ദിവസം നിങ്ങളുടെ കൂടെ കൂടുന്നതായിരിക്കും. അതുവരെയും ഒരു ചെറിയ ചിന്ന ടാറ്റ ബൈ ബൈ, ലവ് യു ഓൾ.

0: Radio Suno 91.7 FM. Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
3: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: എല്ലാവർക്കും നമസ്കാരം, ഞാൻ നോബിയാണ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM-ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. Sky Media and The Sound of South presents Victoria Gold Ponnonam with MG Live September 4th QNC.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
4: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
5: ജിസിസി റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
5: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
6: ഞാൻ നിങ്ങളുടെ സ്വന്തം അപ്പ ഹാജ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Sunu 91.7 FM. Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ടൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ് ആണ്. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
4: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
3: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: ഹലോ, ദിസ് ഇസ് ലിയോണ ലിഷായ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഓണാശംസകൾ കേട്ടോണം, പൊലിച്ചോണം, ഈ പൊന്നോണം,
3: സുനോ പൊന്നോണം സീസൺ 8
0: കേട്ട്.

0: You're listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
4: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
5: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
6: കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026. സീകോൺ വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ September 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
7: സീകോൺ 2026. ലേൺ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ഗ്രോ. കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് സീകോൺസമ്മിറ്റ്.com.
8: നമസ്കാരം, ഞാൻ രഞ്ജിത് ശങ്കർ. ഖത്തറിൻ്റെ ഫേവറേറ്റ് റേഡിയോ ആയ റേഡിയോ സുനോ 91.7 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
9: സുനോ പൊന്നോണം സീസൺ 8.
10: കേട്ട് കേട്ട് കേട്ടോണം.

0: रेडियो सुनो 91.7 FM
1: कतर्स फेवरेट रेडियो स्टेशन
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ
2: ഖത്തറിന്റെ മന്തി പാരഡൈസ് റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി
0: മന്തി മദ്ബി മദ്ഫൂൺ മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം
2: സംസം മന്തി വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ് ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ കോൾ 4000 1707
0: കള്ളവും ചതിയും ഇല്ലാത്ത എന്നോളം പോളിവചനങ്ങളില്ലാത്ത നമ്മുടെ സുന്ദര മഹോത്സവമായ ഓണത്തിന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആശംസകൾ.
3: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
4: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
5: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
3: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
5: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
6: കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയോ?
5: കണ്ട
3: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം. കുട്ടി കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്രാ മോളിൽ വൈകിട്ട് 3 മുതൽ. രജിസ്ട്രേഷൻ അവസാനിച്ചിരിക്കുന്നു. Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
7: Gifting partner Daiso Japan, you name it, we have it.
3: And
7: Doha Center, shop more, pay less.
3: Old Airport Road, Doha and Alcor.
7: Call 70222525.
3: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
8: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
3: Refreshment partner Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holding.

ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം സോന നായർ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM-ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Sunil 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: സുനൊപ്പനോടം സീസൺ 8 കേട്ട് കേട്ട് കേട്ടോണം.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
0: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: Radio Sunu 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
4: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
5: ആകെ സെഡാണ് മോനെ.
6: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
4: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
7: നല്ലോണം കേട്ടോണം,
2: സുനു പൊന്നോണം സീസൺ 8.
4: കേട്ട് കേട്ട് കേട്ടോണം.
8: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
9: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
10: Hi, this is Navya Nair. You're listening to me on Qatar's favorite radio station, Radio Suno 91.7. Kete kete

0: മാറ്റിനി മാഷ വിശേഷങ്ങൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയം ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെറോ 91.7 FM ലക്ഷ്മിയും നിസയുമാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: അങ്ങനെ സിനിമാ വിശേഷങ്ങളുടെ ലോകത്തേക്ക് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്ന സമയമാണ്. ഡി സി കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ?
0: ഡി സി കണ്ടു എന്റെ പൊന്നു ഒന്നും പറയണ്ട. സത്യം പറയാലോ, ആഫ്റ്റർ സീയിങ് ഡി സി കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് എന്റെ വണ്ടിയിൽ ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഡി സിയിലെ ആ ഒരു പോർഷൻ, റിവെഞ്ചിന്റെ ആ പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷനിലെ മ്യൂസിക് ലൂപ്പ് എന്ന് പറഞ്ഞു
1: കഴിഞ്ഞാൽ
0: ലിറ്ററലി ആ 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റിന്റെ സാധനം
1: മണിക്കൂറാണെങ്കിലും
0: പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേട്ട് കേട്ട് കേട്ട് കേട്ട് കേട്ട് കേട്ട് ആ ഒരു എഫക്റ്റ് ആയിട്ടുള്ളത് എനിക്കതാണ് ഇഷ്ടം.
1: എനിക്കൊന്ന് കുറെ പേര് അതിന്റെ റീല് ചെയ്തിട്ടുണ്ട്, ഡാൻസ് റീൽസും കുറെ കുറെ സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ.
0: ബിജിഎം ഉണ്ടെന്നേ, ബിജിഎത്തിന്റെ കളിയാണ്. മാത്രമല്ല ഒരു മൊമെന്റ് എത്തുമ്പോ ചന്ദ്ര എന്ന ക്യാരക്ടർ ചെയ്ത വാമിക വരുന്നൊരു വിരക്കുണ്ട്,
1: അടിപൊളി. ആ സിനിമ കണ്ട് നിങ്ങൾ ആസ്വദിക്കുക എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. ഒപ്പം ലോകേഷ് കനകരാജ് ആരും പ്രതീക്ഷിച്ചില്ല, ലോകേഷ് ഇങ്ങനെ അങ്ങോട്ട് തകർത്ത് ഗംഭീരാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പിന്നിൽ ആളുടെ വലിയൊരു അധ്വാനമുണ്ട്,
0: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും.
1: അതെ, ആ അധ്വാനം എന്താന്നുള്ളത് ഞങ്ങൾ വഴിയെ പറയട്ടോ.
0: ഉറപ്പായിട്ടും. അതിന്റെ അതിനോടൊപ്പം തന്നെ ഡി സി കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഈ ഓണം സിനിമകൾ എത്തുന്നതിനിടയിൽ അത് ഈ പറഞ്ഞ പോലെ മുങ്ങിപ്പോവെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഓടിപ്പോയി കണ്ടത്, കാണാൻ വൈകിട്ടും. അതുകൊണ്ട് തന്നെ ഇനിയും ആരെങ്കിലും കാണാൻ വൈകിയെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ആക്ഷൻ മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഓ ഒരു ഒരു ട്രൂ ട്രൂ ട്രൂ ജെം ആണ്. അതുകൊണ്ട് ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി എന്ന് പറഞ്ഞ് നേരെടുത്ത പാട്ടിലേക്ക് പോകുന്നു.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station
0: Everkum hridayam niranja oonaashamsagal Kallavum chadiyum illatha ennolam poli vachanangal illatha nammude sundara maholsavamaya oonathinu Malabar Gold and Diamonds inde aashamsagal
2: Qatarile radio naadaka charithrathinu thudakkam kuricha Olive Suno Radio Networkil ninnum വീണ്ടും ആ നാടകരാവുകൾ വരവായി
3: റേഡിയോ നാടക മത്സരം സീസൺ 4
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം അയക്കേണ്ട ഇമെയിൽ ഐ ഡി PR@suno.qa
3: കാത്തിരിക്കൂ കാതോർത്തിരിക്കൂ
4: നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ ജഗദീഷ് റേഡിയോ സിനോ 91.7 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കേട്ട് കേട്ട് കൂട്ടുകൂടാം
3: ഓണപ്പാട്ട്
2: പാർത്താസ് ബർവ വില്ലേജ് കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം
3: പാർത്താസ് വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി

0: सुनो 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: പൊന്നോണം സീസൺ 8
3: കേട്ട് കേട്ട് കേട്ടോണം.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
3: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency.

0: വെൽക്കം ബാക്ക് ടു മാറ്റിനി മാഷപ്പ്. നമ്മൾ ഡി സി വിശേഷങ്ങൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അഷ്ടമി ഇംനിസയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നമ്മൾ ലോകേഷിന്റെ ഒരു ഹാർഡ് വർക്കിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ?
1: തീർച്ചയായിട്ടും. നമുക്കറിയാം ആൾ അത്ര മാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തിട്ടുണ്ടായിരുന്നത്.
0: ഉറപ്പായിട്ടും.
1: അതൊരു സംവിധായകനാണ്. അപ്പൊ നമുക്കറിയാം സംവിധായകൻ ഒരുപാട് എന്താ പറയാ ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അഭിനയത്തിലേക്ക് ആള് ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു. ആ ഒരു വേഷത്തിന്റെ ഫിറ്റ്നസ് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആളത് ഭയങ്കരമായിട്ട് അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. കഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അതായത് രൂപമാറ്റത്തിന് വേണ്ടി 50 ദിവസങ്ങളും 90 വർക്കൗട്ട് സെഷൻസും ആൾ കൊടുത്തു. രാവിലെയും വൈകുന്നേരം ദിവസം 2 നേരം ജിമ്മിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആളെ സംബന്ധിച്ച് അത്ര ലളിതമായിട്ടുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. രാവിലെ ജിമ്മിൽ കഠിനാധ്വാനം ചെയ്ത് അതേ പവറോടുകൂടി അതേ ഊർജത്തോടെ അതേ മടുപ്പില്ലാതെ അടുത്ത ദിവസവും ആൾ ആ സെഷന് വേണ്ടിയിട്ട് പോയി. അത്ര മാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അത്ര ഡി സിയിലെ ദേവദാസ് എന്നുള്ള ആ ഒരു കഥാപാത്രത്തിനായിട്ട് ആള് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത്.
0: ഉറപ്പായിട്ടും അതിൻ്റെ അത് കാണാനുണ്ട് കേട്ടോ. കാരണം എപ്പോഴാണെങ്കിലും നമുക്കറിയാം ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ ആ ഒരു ഫ്രെയിമിന്റെ പുറകിലാണ്, അതുകൊണ്ട് തന്നെ ആരും അത് ശ്രദ്ധിക്കുന്നില്ല. ലോകേഷൻ എങ്ങനെയായിരുന്നു ഇരുന്നെന്ന് നമുക്കറിയാം. അതിൽ നിന്നും ഒരു ട്രാൻസ്ഫോർമേഷൻ, അഫ്കോഴ്സ് ഈ പറഞ്ഞ പോലെ വലിയ ഒരു ചേഞ്ച് നമുക്ക് നേരിട്ട് കാണുന്നില്ലെങ്കിലും അഫ്കോഴ്സ് ഇതിന്റെ ഒരു ഫിറ്റ്നസ് വേണം, ബോഡി സ്ട്രക്ചർ മാറണം. നമുക്ക് ഈ പറഞ്ഞ പോലെ മസിൽ ബിൽഡിങ്ങോ അങ്ങനെ ഉള്ള സംഭവങ്ങളിലേക്ക് ഒരു നോർമൽ ബോഡിനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത്രയും കഠിനാധ്വാനം വേണം. അത് ആള് ചെയ്തു വേറെ ലെവലാക്കി. ഇതുപോലെ ഒരുപാട് ആക്ടേഴ്സ് സത്യം പറഞ്ഞാൽ നമ്മളെ
1: ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്,
0: ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള ചില ആൾക്കാരുടെ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളെ ഞെട്ടിച്ചത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയൂ. എനിക്കും രണ്ടുമൂന്ന് തന്നെ പെട്ടെന്ന് തന്നെ മൈൻഡിലേക്ക് വരുന്നുണ്ട്.
1: അതിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും ലോകേഷിന്റെ സ്ക്രീൻ പ്രസൻസിൽ നമ്മൾ മയങ്ങിപ്പോയ എന്താ പറയാ ഡി സിയിലെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം
0: ഉറപ്പായിട്ടും.

0: You're listening to Radio Suno 91.7 FM, Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്. നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
3: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, എന്റെ പേരെന്തായിരുന്നു?
4: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
0: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
4: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
5: കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയോ?
4: കണ്ട
0: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
6: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
7: ചൂട് കാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
6: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
8: Hi, ഞാൻ നിങ്ങളുടെ ഭാമ.

0: സുനൊപ്പനോടം സീസൺ 8 കേട്ട് കേട്ട് കേട്ടോണം.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
0: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. രജിസ്ട്രേഷൻ അവസാനിച്ചിരിക്കുന്നു. വെന്യൂ പാർട്ണർ അബു സുദ്ര മോൾ, വെർ കൺവീനിയൻസ് മീറ്റ്സ് ചോയ്സ് ആൻഡ് കമ്മ്യൂണിറ്റി മീറ്റ്സ് സ്റ്റൈൽ. അബു സുദ്ര മോൾ, എ കംപ്ലീറ്റ് ഫാമിലി ഡെസ്റ്റിനേഷൻ.
3: ഗിഫ്റ്റിംഗ് പാർട്ണർ ഡൈസു ജപ്പാൻ, യു നെയിം ഇറ്റ് വി ഹാവ് ഇറ്റ്.
0: ആൻഡ്
3: ദോഹ സെന്റർ, ഷോപ്പ് മോർ പേ ലെസ്,
0: ഓൾഡ് എയർപോർട്ട് റോഡ്, ദോഹ ആൻഡ് അൽകോർ.
3: കോൾ 7022525.
0: ക്രിയേറ്റീവ് പാർട്ണർ പ്ലാനറ്റ് സ്ക്രിബിൾസ് വേൾഡ് വൈഡ്, വെർ എവറി ചൈൽഡ്സ് ഇമാജിനേഷൻ കംസ് അലൈവ്. ഫോർ മോർ ഡീറ്റെയിൽസ് ഫോളോ പ്ലാനറ്റ് സ്ക്രിബിൾസ് Gulf on Instagram.
4: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
0: Refreshment partner Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holding.

0: നമസ്കാരം, ഞാൻ സുധീർ കരമന. ഖത്തറിലെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സിനോ 91.7 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും എളുപ്പമാണോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അതിന്റെ പിന്നിൽ അവര് പെടുന്ന കഷ്ടപ്പാടുണ്ടല്ലോ.
2: അതെ, അധ്വാനം
1: അധ്വാനം പറഞ്ഞാൽ തീരില്ല, അത്രയുണ്ട്. എന്തായാലും ഇതുപോലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മുടെ മൈൻഡിലേക്ക്, ഇപ്പം നമ്മള് ഡി സിയിലെ കാര്യം, ലോകേഷിന്റെ കാര്യം പറഞ്ഞപ്പോ വന്നു. അതിൽ എന്റെ മനസ്സിൽ നിസ
2: ഏതാണ്
1: ആദ്യം വന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അമീർ ഖാന്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. ദംഗലിന് വേണ്ടിയിട്ട് എത്രയോ ദിവസത്തിന്റെ ഗ്യാപ്പിലാണ് അദ്ദേഹം വീണ്ടും ഈ പറഞ്ഞ പോലെ വണ്ണം കുറച്ച് ആ ഒരു സിക്സ് പാക്കിലേക്കൊക്കെ എത്താനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓർമ്മയിലേക്ക് വന്ന മറ്റൊരു സിനിമ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ മൂവിക്ക് വേണ്ടി വിക്രം
2: ചെയ്തത്. വിക്രം പിന്നെ പരീക്ഷണങ്ങളാണല്ലോ,
1: ഇഷ്ടം പോലെ എല്ലാ സിനിമയ്ക്കും
2: വേണ്ടിയിട്ട്
1: ഉറപ്പായിട്ടും. പിന്നെ അതുപോലെ തന്നെ വാരണായിരത്തിന് വേണ്ടിയിട്ട് സൂര്യയുടെ ട്രാൻസ്ഫോർമേഷൻ,
2: അത് ഓൾറെഡി പറയുന്നത് സിക്സ് പാക്ക് ആദ്യമായിട്ട് സൗത്ത് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരാളെന്ന് പറഞ്ഞിട്ട് സൂര്യനെയാണ് കാണുന്നത് പറഞ്ഞിട്ട് കുറെ പോസ്റ്റുകളൊക്കെ ആ സമയത്ത് വന്നിട്ടുണ്ട്.
1: കാരണം ഒരു ഒരു ഈ ഒരു കുട്ടികളുടെ അല്ലെങ്കിൽ കോളേജ് ആൾക്കാരുടെ ഇടയിലൊക്കെ ഹാർട്ട് ത്രോബ് ആയി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സിക്സ് പാക്ക് ആ സംഭവം കൊണ്ടുവന്ന ആ സമയത്തായിരുന്നു. അതുപോലെ തന്നെ മലയാളത്തില് ലാസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ വാഴയുടെ സമയത്ത് അവര് പറഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ?
2: എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല.
1: കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വാഴ വണ്ണിന്റെ ആ ഒരു ഷൂട്ടിങ്ങിന്റെ സമയത്ത് എന്തോ ഇൻ ബിറ്റ്വീൻ കുറച്ച് ദിവസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഈ ഗ്യാപ്പിന്റെ ഇടയിലാണ് ഇവര് പോയിട്ട് ഗുരുവായൂർ അമ്പലനടയിൽ അഭിനയിക്കാൻ പോയത്. അപ്പോ ഇത്ര ദിവസം ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തു, നേരെ അവിടെ പോയിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വണ്ണം വയ്ക്കേണ്ടി വന്നു.
2: അതായത് ജോമോനും സിജുവിനും
1: ഇവർക്ക് അതിലും ക്യാരക്ടർ ഉണ്ട്, ഇതിലും ക്യാരക്ടർ ഉണ്ട്. കോമഡി എന്ന് വെച്ചാൽ അവിടെയും പകുതിക്ക് വെച്ചിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞു, ബാക്കിയൊന്നും ഇവിടെ വാഴ ചെയ്യാണ്. അപ്പൊ വീണ്ടും വണ്ണം കുറച്ചോടും
2: സ്കൂൾ ടൈമും കാര്യങ്ങളൊക്കെയാണ് വാഴ വരുന്നത്.
1: പക്ഷെ ഇവരുടെ കോമഡി എന്ന് വെച്ചാൽ ഇവര് ഓൾറെഡി ഉണ്ടായിരുന്നതിൽ നിന്ന് വണ്ണം കുറച്ച് വന്നിട്ട് വാഴ ചെയ്തു.
2: ഓക്കെ,
1: ഇവിടുന്ന് വണ്ണം കൂട്ടി വീണ്ടും പോയി
2: അപ്പുറത്ത്
1: ഗുരുവായൂരമ്പലം നടന്നു. എന്നിട്ട് പിന്നെ ഇതിന്റെ ഡയറക്ടർ പറഞ്ഞു, ഞാൻ ഇത്ര ദിവസം നിനക്ക് സമയം തരാം, പെട്ടെന്ന് കുറച്ചിട്ട് വന്നു പറഞ്ഞു. വീണ്ടും ഒരു കുറച്ചിട്ട്
2: വാഴയ്ക്ക്
1: വേണ്ടി വന്നു. എന്നിട്ട് വീണ്ടും അവര് കുറച്ചിട്ട് അത് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും
2: ഭയങ്കര. ആക്ടേഴ്സിന്റെ ടൂൾ എന്ന് പറയുന്നത് അവരുടെ ബോഡി ബോഡി തന്നെയാണല്ലോ.
1: ഉറപ്പായിട്ടും
2: തീർച്ചയായിട്ടും അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ അതിന്റെ റിസൾട്ട് എന്തായാലും.
1: യെസ്, ഇങ്ങനെ ഒരുപാട് നമുക്ക് അറിയാവുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഹാർഡ് വർക്ക് ആണ്. ഓഫ്കോഴ്സ് ഒരു ക്യാരക്ടറിന് വേണ്ടി അവർ എന്തൊക്കെയാ ചെയ്യുന്നത്, അല്ലെ?
2: എന്നാലേ ഉള്ളു പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ.
1: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യുന്ന ചില ആൾക്കാർ എന്തും ക്യാരക്ടറിന് വേണ്ടി ചെയ്യുന്ന ആൾക്കാരാണ്. കമലഹാസനാണെങ്കിലും
2: ഓ പിന്നെ പിന്നെ എന്തും ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടറാണ്, അതിനുവേണ്ടി എന്തും ചെയ്യുന്നുള്ളതാണ് ഒരു സിനിമാനടന്റെ വിജയം അല്ലെങ്കിൽ സിനിമയുടെ വിജയം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. അതിനു മുമ്പ് അടുത്ത പാട്ടിലേക്ക്.

0: Radio Sunil 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: സുനോപ്പനോടം സീസൺ 8 കേട്ട് കേട്ട് കേട്ടോണം.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: വചനങ്ങളിലൂടെ
1: അറിയുക, ഹൃദയം നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: Radio Sino 91.7 FM, Qatar's favorite radio station.
2: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
4: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
3: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
4: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
3: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
4: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
5: സുനോ പൊന്നോണം സീസൺ 8
4: കേട്ട് കേട്ട് കേട്ടോണം.
6: Brought to you by Safari, world class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency.
8: വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെനോ 91.7 FM. അഷ്ടമിയും നിസയുമാണ് മാറ്റിനി മാഷമിൽ വിശേഷങ്ങളുമായി നിങ്ങളുടെ കൂടെയുള്ളത്.
9: കുറെ കാലം മുമ്പ് നമുക്ക് ബോളിവുഡിലെ സ്റ്റാർസും നമ്മുടെ താരങ്ങളും ഉള്ള സിനിമകളൊന്നും നമ്മൾ അങ്ങനെ അധികം സ്വപ്നം കാണില്ലായിരുന്നു. കാരണം വല്ലപ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോൾ സംഭവിക്കുക, ഇവിടുന്ന് ബോളിവുഡിലേക്ക് പോയിട്ട് ഒരാൾ അഭിനയിക്കുക അല്ലെങ്കിൽ അവിടെ കൂടുതൽ പേര് ശ്രദ്ധിക്കപ്പെടുക, അതൊക്കെ പറയുന്ന വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പൊ ബോളിവുഡ് മോളിവുഡ് കോളിവുഡ് എന്നുള്ള ഡിഫറൻസ് ഒന്നുമില്ല. കാരണം OTT വന്നതോടുകൂടി നമ്മൾ എല്ലാ സിനിമകളും നമ്മുടെ സിനിമകള് ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് കണ്ടു തുടങ്ങി, അവരതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ എനിക്ക് തോന്നുന്നത് മലയാളം സിനിമകൾ കണ്ട് റിവ്യൂ ഇട്ടാലാണ് റീച്ച് കിട്ടുക.
8: ഏറ്റവും കൂടുതൽ ഇപ്പൊ ആ റൂട്ടാണ് പോകുന്നത്. ഇപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്കും മറ്റ് ഭാഷകളിലൊക്കെ തന്നെ ആൾക്കാര്
9: പഴയ സിനിമകള്
8: പിന്നെ പ്ലോട്ട് ട്വിസ്റ്റ് ഉള്ളത് മലയാളത്തിൽ തന്നെ ഇങ്ങനത്തെ സിനിമകൾ, ഈ ജോണർ ഓഫ് സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട്
9: ആകാശദൂത് കണ്ടിട്ട് കരയോ ഇല്ലയോ

0: ഈ രാജും ഒന്നിച്ചൊരു സിനിമ വരാൻ പോവാണ്.
1: പൃഥ്വിരാജ് എനിക്ക് തോന്നുന്നു പണ്ട് മുതലേ ബോളിവുഡിലേക്ക് പോകാൻ നോക്കിയിട്ടാണ്. ഒരു തവണ പോയി ഈ പറഞ്ഞ പോലെ റാണി മുഖർജിയിലൂടെ ചെയ്ത മൂവി, അത് അത്രയ്ക്ക് നമുക്ക് അധികം ഈ പറഞ്ഞ പോലെ അവിടെ ഉള്ളവർക്കാണെങ്കിലും നമ്മളാണെങ്കിലും അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷെ അതിനുശേഷം ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. കാജൽ സോറി കജോളിന്റെ കൂടെ ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു.
0: പക്ഷെ റാണി മുഖർജിയോടുള്ള പാട്ടൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു,
1: ഭയങ്കര ഹിറ്റാണ്,
0: ഭയങ്കര ഹിറ്റാണ്. ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. എനിക്ക് നേരെ ഒരു ഇന്റർവ്യൂവിൽ അവരെ കുറിച്ചൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ദൈറ എന്നുള്ള മൂവിയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് പൃഥ്വിരാജും കരീന കപൂറും അഭിനയിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ആ സിനിമ വരാനായിട്ട് പോകുന്നത്. ഉടൻ തന്നെ എന്റെ ട്രെയിലർ 31st വരും. റിലീസ് ആവുന്നത് September 18 ആയിരിക്കും
1: ഉറപ്പായിട്ട്. അപ്പൊ എന്തായാലും നമ്മുടെ പാൻ ഇന്ത്യൻ സ്റ്റാർ ആരാന്ന് വെച്ചാൽ അത് പൃഥ്വിരാജ്,
0: പൃഥ്വിരാജ് ദുൽഖർ. നമുക്ക് പാൻ ഇന്ത്യൻ സ്റ്റാർസ് കൂടുതലാണ്, നമുക്ക് ഇന്നാളൊന്നില്ല. നമ്മുടെ എല്ലാ താരങ്ങളും പാൻ ഇന്ത്യൻ സ്റ്റാർസ് ആണ്.
1: ഒട്ടും വൈകാതെ തന്നെ മിക്ക ഫഹദ് ഫാസിലും ഹിന്ദിയിലേക്ക് എത്തും.
0: എല്ലാരും എത്തട്ടെ,
1: പിന്നെ എല്ലാരും എത്തട്ടെ.
0: കാരണം ഭാഷകളുടെ വ്യത്യാസങ്ങൾ ഇല്ലാതെ സിനിമ വരുന്നതാണ് അതിന്റെ ഒരു ഭംഗി.
1: അതിന്റെ ഭംഗി അത് തന്നെയാണ്. പിന്നെ ഇപ്പൊ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില മൂവീസിൽ ഒരു മലയാളി താരത്താണെങ്കിൽ മലയാളത്തിൽ തന്നെ സംസാരിക്കുക.
0: അതെ, ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്.
1: ആ രീതിയിലേക്ക് സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സിനിമകൾ കാണുന്നത് നമുക്ക് ഏത് ഭാഷയാണെങ്കിലും എന്താണെങ്കിലും നോ പ്രോബ്ലം, നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും, എൻജോയ് ചെയ്തുകൊണ്ടേയിരിക്കും, ബിക്കോസ് ഇറ്റ്സ് ഓൾ എ പാർട്ട് ഓഫ് എന്റർടൈൻമെന്റ്. ഇപ്പൊ നേരെ നിങ്ങളെ എന്റർടൈൻ ചെയ്യാനായിട്ട് ഒരു നല്ല പാട്ട് വെച്ച് കയറാം. ഇത് മാച്ച് റീ മാഷ്.

0: നമസ്കാരം, ഞാൻ ഇന്ദ്രജിത് സുകുമാരൻ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: റേഡിയോ സുനോ 91.7 FM,
2: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
4: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
5: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
6: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
7: ഹായ്, ഐ എം ടൊവിനോ തോമസ്. You're listening to Qatar's favorite radio station, Radio Suno 91.7 FM. Kete kete kootu kootu.
8: Oona Paattu, brought to you by
9: Parthas Barwa Village. Kudumbangalude kootukarude onam ittavada Qatar-il Parthasinoppam.

0: വെൽക്കം ബാക്ക് അഷ്ടമിയും സിനിമ വിശേഷങ്ങൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചു മുമ്പ് ഭാഷകളെ കുറിച്ചിട്ടും സിനിമകൾ അക്സെപ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പം തമിഴ്നാട്ടിലേക്കും ആന്ധ്രയിലേക്കൊക്കെ തന്നെ ഓരോ സിനിമകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമകൾ അവരുടെ ഭാഷയിൽ തന്നെ അതിനെ ഡബ് ചെയ്ത് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് അതിപ്പം നോർമലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
1: ഇന്നലെ ഒരു റീൽ കണ്ടാണ് ഒരാൾ പറയുന്നു ഇങ്ങനെ ബദ്ലഹേം നിങ്ങൾ കാണണം, തമിഴിലാണ് പറയുന്നത് കേട്ടോ, മസ്റ്റ് ആയിട്ട് നിങ്ങൾ കാണേണ്ട ഒരു കിടിലം സിനിമയാണ്. അപ്പൊ അതിന്റെ താഴെയൊക്കെ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്, ഓ നമ്മൾ കണ്ടു, നമുക്ക് ഇഷ്ടപ്പെട്ടു, അതിന്റെ തമിഴ് ഡബിംഗ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ കാണാൻ പറ്റി. എനിക്ക് തന്നെ മലയാള സിനിമ ഇറങ്ങുന്നത് ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ.
0: ഇപ്പം അതിന് മുൻപുള്ള പ്രേമലും അതേപോലെ എല്ലാത്തിലേക്കും അതുകൊണ്ട് തന്നെ അവര് എത്തിയിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഞാൻ പെട്ടെന്ന് ഓർത്തുകൊണ്ട് പറയുകയാണേ, ഈ പ്രേമലു ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം. അപ്പൊ ഈ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ ഓൾറെഡി ഡബ്ഡ് വേർഷൻ, നമ്മുടെ പ്രേമലുവിന്റെ ഡബ്ഡ് ഹിന്ദി വേർഷൻ ഉണ്ടായിരുന്നു, ഏതൊക്കെയോ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നു. ആ പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ അത് അവർ കാട്ടി, കാരണം ഹിന്ദി റീമേക്ക് വരുവാണല്ലോ എന്നുള്ള രീതിയില്. പക്ഷേ സൗത്ത് ഇന്ത്യയിൽ എല്ലായിടത്തേക്കും ഈ പറഞ്ഞ പോലെ ഡബ്ഡ് വേർഷൻസ് തന്നെയാണ്.
1: അപ്പൊ ബദലഹേം കുടുംബ യൂണിറ്റിന്റെ തമിഴ് തെലുങ്ക് വേർഷൻസ് വരാൻ പോകുന്നു. സെപ്റ്റംബർ 4 അത് തിയേറ്ററുകളിൽ എത്തും. തമിഴ് പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. അപ്പൊ അവർ കുറച്ചുകൂടി കൂടുതൽ നന്നായിട്ട് അത് ആസ്വദിക്കട്ടെ, നമ്മുടെ സിനിമകൾ എല്ലാവരും ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കട്ടെ.
0: ഉറപ്പായിട്ടും അത് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ പ്രേമലും നമ്മുടെ മഞ്ഞുമൽ ബോയ്സും ഒരുപോലെ തമിഴ്നാട് ആഘോഷിച്ച 2 സിനിമകളായിരുന്നു.
1: പ്രേമം
0: ഉറപ്പായിട്ടും പ്രേമം നേരം എല്ലാം ഭയങ്കരമായിട്ട് ആഘോഷിച്ചതാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ അടുത്തിടെ ഭയങ്കരമായിട്ട് ഡബ് ചെയ്തതിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട 2 സിനിമകളും ഇതായിരുന്നു. എന്തായാലും അതുപോലെ തന്നെ ഒരു സിനിമയാവട്ടെ ഇതും
1: എന്ന് പറഞ്ഞുകൊണ്ട്
0: പോളിക്ക് ഭയങ്കര ഫാൻസാ, തമിഴ്നാട്ടിൽ
1: ഓൾറെഡി ഫാൻസ് ആണ്,
0: ഭയങ്കര ഫാൻസാ, പ്രേമം മുതൽ ഫാൻസാ. എനിവേ നേരെ നല്ലൊരു പാട്ട് കേട്ടിട്ട് വരാം. നമുക്കെന്താ പ്രേമത്തിലെ പാട്ട് കേട്ടാ,
1: അതാണ് അതെന്റെ ഒരു ഭംഗി.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613. മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും 6-ാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. സെപ്റ്റംബർ 4 വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ 11 വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
2: CCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunnu. Visit Riyada Medical Center on Searing Road, Doha.
1: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology. Listerine brushing inodoppam upayogikkumbol 5x more cleaning power.

0: സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. രജിസ്ട്രേഷൻ അവസാനിച്ചിരിക്കുന്നു. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
1: Gifting partner, Daiso Japan. You name it, we have it.
0: And
1: Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
1: Call 70222525.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
2: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
0: Refreshment partner, Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holding. At the

0: You're listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
4: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
5: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
6: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
7: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
5: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
7: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
8: കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയോ?
7: കണ്ട
5: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
9: റേഡിയോ നാടക മത്സരം സീസൺ 4.
5: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
9: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
10: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരിശ്രീ അശോകൻ. ഖത്തറിന്റെ ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: സിനിമാ വിശേഷങ്ങൾ പറഞ്ഞു പോകുന്നതിനിടയിൽ ഇവിടുത്തെ ഓണാഘോഷങ്ങളും അതിനിടയിലുള്ള കുട്ടികളുടെ ഈ പറഞ്ഞ പോലെ BTSഉം ഒക്കെ ആയിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇവിടെ
1: ബിസിയാണ്
0: സ്കെഡ്യൂൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
1: അങ്ങനെ ഒരുപാട് സിനിമാ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഇനിയിപ്പോ കുട്ടീസിന്റെ സമയമാണ്, അവരൊക്കെ സ്കൂളിലേക്ക് പോകാനുള്ള സമയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മിനിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് MOPHന്റെ ഭാഗത്ത് നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാഗുകളൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഓർമ്മപ്പെടുത്താനായിട്ടുള്ള സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തകർപ്പനായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ട് സ്കൂളിലേക്ക് പോകാം.
0: ഉറപ്പായിട്ടും. അപ്പൊ ആ ഒരു സെലിബ്രേഷന്റെ ഭാഗമായിട്ടാണ് ഒലിഫ്സിനോ റേഡിയോ നെറ്റ്വർക്ക് അബൂസുദ്ര മോളിൽ വെച്ചിട്ട് 27ാം തീയതി വൈകുന്നേരം അതിഗംഭീരമായിട്ടുള്ള ബാക്ക് ടു സ്കൂൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ അത് രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്.
1: തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി ഒരുപാട് സമ്മാനങ്ങളും ഗെയിംസും ഒരുപാട് കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്നത്തെ ദിവസം കുട്ടികൾക്കൊന്ന് അടിച്ചു പൊളിച്ചതിന് ശേഷം സ്കൂളിലേക്ക് പോകാം.
0: അതെ, ഈ അടിച്ചു പൊളിയുടെ ഇടയിൽ ഒരുപാട് പേര് കഷ്ടപ്പെട്ടിരുന്നു പഠിക്കുന്നുണ്ട്
1: കേട്ടോ.
0: എനിക്ക് കഷ്ടം തോന്നുന്നു. കഴിഞ്ഞ ദിവസം എനിക്ക് രവിശങ്കറിന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ബാക്ക് ടു സ്കൂളിനെ കുറിച്ച് പറഞ്ഞപ്പോ, മോള് ഇരുന്നിട്ട് ഹോളിഡേ ഹോംവർക്ക് ചെയ്യുന്നത്, പ്രൊജക്ടുകൾ ചെയ്ത് തീർക്കുന്നത്.
1: അപ്പൊ തിരക്കിലാണ്,
0: തിരക്കിലാണ്, എല്ലാവരും ഇതുപോലെ തിരക്കിലായിരിക്കുമല്ലേ. ഇനി ബാഗ്, ബുക്ക്, പെൻസില്,
1: കാര്യങ്ങളുണ്ട്,
0: ഒരുപാട് കാര്യങ്ങളുണ്ടെന്നേ.
1: അപ്പൊ എന്നാൽ ഇതിനൊക്കെ കുറച്ച് സമയം അവധി കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ വന്നിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. രജിസ്റ്റർ ചെയ്ത കൂട്ടുകാരെ കാത്തിട്ട് ഒരുപാട് സമ്മാനങ്ങളുണ്ട് കേട്ടോ.
0: അതെ, എന്തായാലും രജിസ്റ്റർ ചെയ്ത് ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കോള് കിട്ടിയവരൊക്കെ തന്നെ അവിടേക്ക് എത്തുക, കറക്റ്റ് സമയത്ത് എത്തുക കേട്ടോ.
2: Venue partner, Abusudra Mall, where convenience meets choice and community meets style. Abusudra Mall, a complete family destination.
3: Gifting partner, Daiso Japan, you name it, we have it.
2: And
3: Doha Center, shop more, pay less.
2: Old Airport Road, Doha and Alcor.
3: Call 70222525.
2: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
4: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: അപ്പൊ ഇതുകൂടി പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചാച്ചാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കുകയാണ്.
1: അതെ, ഇനി അടുത്ത ദിവസം നാളെ തിരുവോണ ദിനത്തിൽ
0: വീണ്ടും എത്തുന്നതായിരിക്കും ഒരുമിച്ച്.
2: പക്ഷേ ഞാൻ വൈകുന്നേരം ഇവിടെ ഉണ്ടാവും
0: കേട്ടോ, എവിടെ പോരുത്. അപ്പൊ മാഗ്നി മാഷപ്പ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി ബ്യൂട്ടിഫുൾ സോങ് കേട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ഇത്തവണ എനിക്ക് തോന്നിയത് ഉത്രാടാണല്ലോ.
1: അതെ,
0: അതുകൊണ്ട് തന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് മമ്മൂക്ക സോങ്സ് വെച്ചാലോ?
1: തീർച്ചയായിട്ടും മമ്മൂക്ക സ്പെഷ്യൽ പാട്ടുകൾ അടുത്ത മണിക്കൂറിൽ നിങ്ങളെ കേട്ട് ആസ്വദിക്കാം.

0: സുനൊപ്പനോടം സീസൺ 8 കേട്ട് കേട്ട് കേട്ടോണം.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
0: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
5: സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. സെപ്റ്റംബർ 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000917 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
6: CCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunnu. Visit Riyada Medical Center on Searing Road, Doha.
7: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology.
8: Listerine brushing inodoppam upayogikkumbol 5x more cleaning power.
9: Hello, namaskaram, njan Mala Parvathi. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
3: കള്ളവും ചതിയും ഇല്ലാത്ത, എന്നോളം പൊളിവചനങ്ങളില്ലാത്ത നമ്മുടെ സുന്ദര മഹോത്സവമായ ഓണത്തിന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആശംസകൾ.
4: കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026. സീകോൺ വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ September 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
0: സീകോൺ 2026. ലേൺ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ഗ്രോ. കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് സീകോൺസമ്മിറ്റ്.com.
5: എല്ലാ ഖത്തർ നിവാസികൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ഞാൻ ബൈജു സന്തോഷ്.
6: ഒരു മര്യാദ വേണ്ടി, മര്യാദ
5: വേണ്ടി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ന്റെ എല്ലാ

പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കൂട്ടുകൂടാ.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. Sky Media and The Sound of South presents Victoria Gold Ponnonam with MG Live September 4th QNC

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അബോ സുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. രജിസ്ട്രേഷൻ അവസാനിച്ചിരിക്കുന്നു. Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
2: Gifting partner Daiso Japan, you name it, we have it.
1: And
2: Doha Center, shop more, pay less.
1: Old Airport Road, Doha and Alcor.
2: Call 70222525.
1: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
3: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
1: Refreshment partner Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holding.

0: നമസ്കാരം, ഞാൻ സിതാരയാണ്.
1: റേഡിയോ സുനോ 91.7 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Sunu 91.7 FM. Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
2: ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ദിസ് ഇസ് സിംഗർ കെ എസ് ഹരിശങ്കർ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട്

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: തുനുപ്പുനോണം സീസൺ 8 കേട്ട് കേട്ട് കേട്ടോണം.
1: Presented by Joya Lucas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
1: And
4: Marza Hypermarket, be fresh, be you. Visit your nearest store today.
5: ഗുഡ് ഈവനിങ് പറഞ്ഞുകൊണ്ട് അഷ്ടമിയാണ് കൂടെയുള്ളത്. അഫ്കോഴ്സ് ഈ ഒരു സമയം എല്ലാവരും ചെറുതായിട്ട് ഓണമൊക്കെ ആ ഒരു ആഘോഷത്തിന്റെ ആ ഒരു ഒരു ഒരു മൂഡിൽ തന്നെയല്ലേ. അപ്പൊ എന്തായാലും ഈ സമയത്ത് നമുക്കും ചെറുതായിട്ടൊന്ന് മൂഡ് മാറ്റി പിടിച്ചാലോ. അതായത് ഓണമായി കഴിഞ്ഞാൽ മ്യൂസിക്കും മാറണം, അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പം എന്തായാലും ഈ ഒരു സമയത്ത് എല്ലാവർക്കും നല്ല രീതിയിൽ ഉത്രാടം അതിഗംഭീരം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഉത്രാട പാച്ചിലിൽ ആണോ നിങ്ങൾ? നിങ്ങളുടെ ഉത്രാട പാച്ചിൽ എന്തായാലും നല്ല രീതിയിൽ ഗംഭീരമായിട്ട് നടക്കട്ടെന്നറിയാം. ലാസ്റ്റ് മിനിറ്റ് പല സ്ഥലത്തെയും പല സാധനങ്ങളും വാങ്ങാൻ പോകണം, നാളത്തേക്കുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. നാളെ വീട്ടിലാണോ സദ്യ? നേരെ തിരിച്ച് ഓഫീസൊക്കെ ഉള്ളതുകൊണ്ട് നാളെ സദ്യ വേണ്ട, ഫ്രൈഡേയിലേക്ക് സദ്യ മാറ്റി വയ്ക്കുകയാണ് എന്നുള്ളൊരു ഒരു മൂഡാണോ? എന്താണെങ്കിലും നിങ്ങളുടെ എന്തൊക്കെയാണ് ഓണം പരിപാടി അതൊക്കെ പറയൂ. നാളെ എവിടെയെങ്കിലും പോയിട്ട് സദ്യ കഴിക്കണം എന്നൊക്കെ ഉള്ളൊരു ഒരു മൈൻഡ് സെറ്റിലാണോ? അങ്ങനെയാണെങ്കിൽ എവിടുത്തെ സദ്യയാണ് ഓർഡർ ചെയ്യാനിരിക്കുന്നത്? എല്ലാ വിശേഷങ്ങളും മെസ്സേജ് ആയിട്ട് പോന്നോട്ടെ 5000917 കേട്ടോ. ഞങ്ങൾക്കും ഈ പറഞ്ഞ പോലെ നാളെ സദ്യ ഉണ്ട്, നാളെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നാളത്തെ പ്രോഗ്രാംസ് ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നാളെ ഇവിടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഓണക്കളികളൊക്കെ നടത്തണം, അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെയുള്ള സെറ്റിംഗ് ആണ്. ഞാനിങ്ങനെ ആലോചിക്കുക, എല്ലാം കൂടി നമുക്ക് നടത്തണമല്ലോ. അപ്പോൾ ഇതിനൊക്കെ ആദ്യം ഒരു ചാർട്ട് ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ ആകെ മൊത്തത്തിൽ തലവേദനയായിപ്പോൾ. ഈ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ ഉള്ള പ്രശ്നം അതാ. എന്നെ പോലെയാണോ നിങ്ങൾ? എനിക്ക് കറക്റ്റ് എഴുതി സെറ്റാക്കി വെച്ചില്ലെങ്കിൽ എൻ്റെ മൈൻഡ് ഉണ്ടല്ലോ മറ്റേ വെടിച്ചിടുവേ എന്ന് പറയുന്നത് പോലെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടുത്തെ ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓണം എവിടെയവരെയായെന്നും നിങ്ങൾ എവിടെ നിന്നാണ് ഇപ്പോൾ കേൾക്കുന്നതെന്നും എന്തൊക്കെയാണ് ഓണമായിട്ടുള്ള വിശേഷങ്ങൾ എന്നും ഒക്കെ തന്നെ മെസ്സേജ് അയച്ചോളൂ 5000917. ഗുഡ് ഈവനിങ് പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും തിരിച്ചും ഗുഡ് ഈവനിങ്. ആൻഡ് അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഈവനിങ് മെസ്സേജ് അയക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എവിടെ നിന്നാണെന്നും കൂടി മെസ്സേജ് അയച്ചോളൂ. ഇപ്പം ആർക്കെങ്കിലും വേണ്ടി ഓണക്കോടിയൊക്കെ എടുക്കാനായിട്ട് പോവാണോ? എന്നാൽ അതൊക്കെ പറയൂ കേട്ടോ. ഇപ്പം നേരെ നമുക്കൊരു ഓണം സോങ്ങിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ചിത്രശേഷി പാടിയ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഈ പാട്ട്. നമുക്ക് ഈ പാട്ടിൽ തന്നെ ഇന്നത്തെ നമ്മുടെ ഈവനിങ് ഷോ തുടങ്ങാം.

0: പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്. നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
2: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
3: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
1: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
3: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
4: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
3: കണ്ട
1: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
5: നമസ്കാരം, ഞാൻ മുരളി ഗോപി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനു 91.7 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: സുനു പൊന്നോണം സീസൺ 8
6: കേട്ട് കേട്ട് കേട്ടോണം.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 5 മണി കഴിഞ്ഞ് 23 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ്എമ്മിൽ നിന്ന് അഷ്ടമിയാണ് കൂടിയുള്ളത്. റംഷീനയുടെ ഒക്കെ ഹായും അതുപോലെ ഉണ്ണികൃഷ്ണന്റെ ഹായൊക്കെ വന്നിട്ടുണ്ടല്ലോ. എല്ലാവരുടെയും മെസ്സേജസ് ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ. പ്രതീക്ഷയെ അയച്ചിരിക്കുന്ന വോയിസ് നോട്ട് ഞാൻ ഒരെണ്ണം കേട്ടു, ബാക്കിയുള്ളത് കേട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല, ബാക്കി ഞാൻ കേൾക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. ആൻഡ് അതിനോടൊപ്പം തന്നെ വക്രയിൽ നിന്നും കേൾക്കുന്നു എന്നും അബു അമറിൽ നിന്നും കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ച എല്ലാവരുടെയും ശ്രദ്ധിക്കും. ഞാൻ എല്ലാ മെസ്സേജസും കാണുന്നുണ്ട്, ഓപ്പൺ ആക്കിയിട്ടില്ലെങ്കിൽ സൈഡിൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഈവനിങ് ടൈമിൽ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ആഘോഷിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓണക്കോടിയൊക്കെ സെറ്റായോ? നാളത്തേക്കുള്ള അതായത് തിരുവോണത്തിനിടേണ്ട ഡ്രസ്സൊക്കെ സെറ്റായോ? അത് നേരെ തിരിച്ച് തിരുവോണത്തിന് പകരം ഫ്രൈഡേ ആണ് ഡ്രസ്സ് ഇടാനായിട്ട് ഇരിക്കുന്നതെന്നൊക്കെ ഉള്ള ഒരു മൈൻഡാണോ? എന്തായാലും ആ ഒരു ഡ്രസ്സൊക്കെ സെറ്റായെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ എന്താണ് ഇത്തവണത്തെ നിങ്ങളുടെ സ്പെഷ്യൽ. എന്താണ് ആ ഒരു ഔട്ട്ഫിറ്റ് എന്നൊക്കെ പറയൂ കേട്ടോ. ആൻഡ് ഓഫ്കോഴ്സ് ഈ പറഞ്ഞ ലാസ്റ്റ് മിനിറ്റ് ഓണം പർച്ചേസിലായിരിക്കും ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് വേണമെന്നുണ്ടെങ്കിൽ പറയൂ, ഐ ലെറ്റ് യു നോ. ലൈക്ക് എനിക്ക് കണ്ടതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് നല്ല കളക്ഷൻസൊക്കെ കണ്ട സ്ഥലങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി നോക്കൂ. ആൻഡ് ബാക്കി എന്താ ഈ പറഞ്ഞ ഒരു പ്രിപ്പറേഷൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഈ കുറേ പേര് പൂവ് അന്വേഷിച്ച് നടക്കുന്നൊരു സമയം കൂടിയായിരിക്കും. പൂവ് കുറേ സ്ഥലങ്ങളിലുണ്ട്, എല്ലാം നമുക്കറിയാവുന്ന സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ തന്നെ കിട്ടാനായിട്ടുണ്ട്. അതെ, ന്യൂ ഇന്ത്യ സൂപ്പർ മാർക്കറ്റിൽ കുറേ പൂ കളക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സഫാരിയിലും ലുലുലും എല്ലായിടത്തും അത്തപ്പൂവിനുള്ള പൂവും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഞാൻ ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് പറഞ്ഞുതരാം. സംഭവം ചെറിയൊരു കടയാണ്, ഇത് വെൽക്കം സൂപ്പർ മാർക്കറ്റ് എന്നാണ് അവരുടെ പേര്. അവിടെ എപ്പോഴും, അതിപ്പം ഓണം എന്നോ വിഷുവെന്നോ ഒന്നും അല്ല, അങ്ങനെ ഒന്നും ഒരു രീതിയിലും നിങ്ങൾ ഫെസ്റ്റിവൽ ഒന്നും നോക്കണ്ട, എപ്പോഴും അവിടെ പൂവുണ്ടാവും. വെൽക്കം സൂപ്പർ മാർക്കറ്റ് വരുന്നത് നമ്മുടെ ഏകദേശം ഇവിടെ ആയിട്ടാണ് കേട്ടോ. ഈ അല്ലോസ്രയൊക്കെ ഇല്ലേ, അങ്ങ് മന്നായി റൗണ്ട് ബോട്ടൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നത്, അതിൻ്റെ തൊട്ടപ്പുറത്ത് അവിടെ ഒരു മർസ ഹൈപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്, അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ വെൽക്കം സൂപ്പർ മാർക്കറ്റിലും എപ്പോഴും പൂ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതാണ് ഒരു സ്ഥലം എന്ന് പറയുന്നത്. പിന്നെ മിക്ക സ്ഥലങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. മിക്ക ലീഡിങ് സൂപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റ്സിലൊക്കെ തന്നെ പൂ ഇപ്പം അവൈലബിൾ ആണ്. പിന്നെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ സാരി ആണെങ്കിലും ചേട്ടന്മാർക്കുള്ള ഡ്രസ്സ് ആണെങ്കിലും ഒക്കെ തന്നെ സൂപ്പർ കളക്ഷൻസ് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അതിൽ എൻ്റെ മൈൻഡിൽ വന്ന ചില സ്ഥലങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എന്തായാലും നമുക്കൊരു നല്ല പാട്ട് കേട്ടിട്ട് വരാം. ഈയിടെയായിട്ട് നല്ല അടിപൊളി നമ്മുടെ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട്, ആ പാട്ടിലേക്കാണ് പോകുന്നത്. കേരള നാട് എന്ന് പറയുന്നൊരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കാണ്, അവർ രണ്ടുപേരും കൂടി പാടുന്ന സ്റ്റേജ് ഷോയിൽ പാടുന്നത് നമ്മൾ കേട്ടിരുന്നു. അപ്പം നമുക്കതൊന്ന് കേട്ടു.

0: You're listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
4: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
5: ഖത്തറിൽ ലൈവായി.
4: Sky Media and The Sound of South presents Victoria Gold Ponnonam with MG Live September 4th QNCC.

0: കേരളത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഓണപ്പാട്ട് brought to you by
0: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടോ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: ഹായ്, ഞാൻ നിങ്ങളുടെ മോഹൻലാൽ.
4: എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: റേഡിയോ സുനോ

0: സുനോപ്പനോണം സീസൺ 8 കേട്ട് കേട്ട് കേട്ടോണം.
1: Presented by Joya Lucas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: സുനോ ടീമിന് ഹാപ്പി ഓണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദോസ് ലവ്ലി മെസ്സേജ്. അരുണും ബാക്കിയുള്ളവർക്കൊക്കെ തന്നെ മെസ്സേജിന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞതുപോലെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, നല്ല രീതിയിൽ ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിങ്ങിൽ ലാസ്റ്റ് മിനിറ്റ് ഡ്രസ്സ് കാര്യങ്ങൾ ഇതൊക്കെ തപ്പി നടക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ പറഞ്ഞുതരാം. ഒന്ന് പാർത്താസ് ആണ്. പാർത്താസ് എല്ലാ കൊല്ലവും ഞങ്ങൾക്കും അടിപൊളി ഡ്രസ്സുകൾ തരുന്നതാണ്. പാർത്താസിൽ നല്ല സെലക്ഷൻസ് ഉണ്ട്. ആൻഡ് അങ്ങോട്ടേക്ക് പോവാം. ആൻഡ് അതിനോടൊപ്പം തന്നെ കല്യാൺ സിൽസിലും നല്ല ഈ പറഞ്ഞ പോലെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഓണം ഔട്ട്ഫിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ സഫാരി ലുലു പോലുള്ള ഓരോ സ്ഥലങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കളക്ഷൻസ് അവരും കൊണ്ടുവന്നിട്ടുണ്ട്. ലാസ്റ്റ് ടൈം ഞാനിപ്പം ലുലു ഓണം ഇവിടെയാണെന്നുള്ള ആ ഒരു ഇത്തവണ ഓണം അല്ലല്ലോ ഈ ഓണം ഇവിടെയാണ്, അതെ ഓണം ഇവിടെയാണെന്നുള്ള ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലുലുവിൻ്റെ. ഒന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അതിലും കാണാൻ പറ്റും. നിരവധി കളക്ഷൻസ് ഉണ്ട്, ലൈക് സാരീസ്, ചുരിദാർ, അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ നോക്കി നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ മറ്റ് സ്ഥലങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈയിടെയായിട്ട് ഞാൻ ലാസ്റ്റ് ഇപ്പോൾ പോയിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓണം കളക്ഷൻസ് അതിൽ കാണിച്ചിട്ടില്ല. ബട്ട് നെസ്റ്റോ ഓപ്പൺ ആയിട്ടേ ഉള്ളൂ. അവിടെയും അടിപൊളി ഓണം കളക്ഷൻസ് ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കും ഒന്ന് പോയി നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഓൺലൈനിലൂടെ ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിലും പല പല പേജസിലൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നല്ല സാരി കളക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നെ കാണാനായിട്ട് പറ്റുന്നതാണ്. അതിനിടയിൽ എന്താണ് സംഭവം, സുധീഷ് ബാബുവിനും ഫാമിലിക്കും എൻ്റെ വക ഓണാശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് പാബ്ലോൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുധീഷ് ഏട്ടാ, സുധീഷ് ബാബുവിൻ്റെയും ഫാമിലിക്കും വേണ്ടിയിട്ട് ഫുൾ ടീം ആ ഒരു എന്താ പറയുക സന്തോഷത്തോടുള്ള ഒരു ഒരു ഓണാശംസകൾ വന്നിരിക്കുന്നു. ആൻഡ് ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ് ടു ഓൾ അവർ സുനോ ടീം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയയുടെയും പ്രശാന്തിൻ്റെ മെസ്സേജ്. ഓ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് മെസ്സേജ് ആസ് വെൽ. എന്തായാലും ഇവിടെ ഓണത്തിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ആരെങ്കിലും ഈ സാരി എടുക്കാനായിട്ടുണ്ടോ, സാരി എടുക്കാൻ അല്ലെങ്കിൽ സാരി പറഞ്ഞ പോലെ മൽക്കോട്ടൻ, ഇതുവരെയും എവിടെയും കാണാത്ത മൽക്കോട്ടനൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് തപ്പി നടക്കുന്ന ആരെങ്കിലും ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു മെസ്സേജസ് 5000997 എനിക്ക് അറിയാവുന്ന രണ്ട് മൂന്ന് സ്ഥലങ്ങളുടെ വേണമെങ്കിൽ ഞാൻ റെഫറൻസ് അയച്ചു തരാം. എന്നെ കൊണ്ട് അത്രയ്ക്കല്ലേ പറ്റൂ. ഏതെങ്കിലും ചേച്ചിമാർ ചിലപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഓട്ടത്തിലായിരിക്കുന്ന പാവങ്ങൾ, നമുക്ക് പറ്റുന്നതുപോലെയൊക്കെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. ഇൻസ്റ്റഗ്രാമിലും കുറേ പേജസ് ഉണ്ട്. ആ പേജസൊക്കെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു, ഖത്തറിലെ സാരി കിട്ടുന്ന പേജസും കാര്യങ്ങളൊക്കെ തന്നെ. അതിലൊന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരെണ്ണമാണ് മുന്താണി ഡ്രേപ്സ്. നല്ല രസമുള്ള സാരികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതിലൊന്ന് നോക്കി നോക്കൂ. തെരുമോ സാരി, ഏ ഞാൻ തെരുവോ സാരി എന്നോ, അയ്യോടാ എനിക്കാരെങ്കിലും സാരി മേടിച്ചതായോ. ഞാൻ ഇത്തവണ സാരി അധികം വാങ്ങിച്ചിട്ടില്ല സത്യത്തിൽ. കാരണം ഞാൻ ചില ഓണങ്ങളിൽ അങ്ങനെയാണ്, റീയൂസബിൾ സംഭവമാണ്. അപ്പോൾ ഇത്തവണ ഞാൻ കുറച്ച് റീയൂസബിൾ ആയിട്ടുണ്ട്. ആൻഡ് സാരി മാറിയിട്ട് ഇത്തവണ കുറച്ച് ടോപ്സൊക്കെയാണ് മേടിച്ചിട്ടുള്ളത്. സാരി ഉറപ്പായിട്ടും, സാരി ഉള്ള നല്ല സ്ഥലങ്ങൾ ഞാൻ എന്തായാലും ആ ഒരു സ്ഥലങ്ങളൊക്കെ തന്നെ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുകൂടി പറഞ്ഞുകൊണ്ട് നല്ല ഗോൾഡ് റേറ്റ് അപ്ഡേറ്റിലേക്ക് ഒന്ന് പോയാലോ.
6: Today's gold rate update brought to you by Sky Jewelry.
7: Sky Jewelry now open at Safari Mall Abu Hamur.
5: ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് 24 karat gold 558 കത്തറിയാൽ, 22 karat gold 514 കത്തറിയാൽ, 21 karat gold 487 കത്തറിയാൽ, 18 karat gold 420.5 കത്തറിയാൽ.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കള്ളവും ചതിയും ഇല്ലാത്ത, എന്നോളം പൊളിവചനങ്ങളില്ലാത്ത നമ്മുടെ സുന്ദര മഹോത്സവമായ ഓണത്തിന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആശംസകൾ. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
2: പ്ലസ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
2: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
0: സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. September 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000917 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
3: GCI accredited Riyada Medical Center. Ella divasom ningalkai pravartikkunu. Visit Riyada Medical Center on Searing Road, Doha.
0: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology. Listerine brushing inodopam upayogikkumbol 5x more cleaning power.
4: നമസ്കാരം, ഞാൻ ഡബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Sunu 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: വചനങ്ങളിലൂടെ
1: അടുത്ത ബന്ധുക്കൾക്ക് ആവശ്യമായിരിക്കെ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ദാനം സ്വീകരിക്കപ്പെടുകയില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരിബ് ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: Radio Suno 91.7 FM, Qatar's favorite radio station.
2: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
4: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
5: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
6: പ്ലസ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
5: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
6: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
7: Presented by Joya Lucas, world's favorite jeweler.
8: Powered by
9: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
7: And
10: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: നമസ്കാരം, ഞാൻ കലാഭവൻ ഷാജോൻ ആണ്. ഖത്തറിന്റെ പ്രിയപ്പെട്ട എഫ് എം റേഡിയോ സുനോ 91.7 എഫ് എമ്മിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: റേഡിയോ സുനോ 91.7 എഫ് എം,
2: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: കള്ളവും ചതിയും ഇല്ലാത്ത, എണ്ണോളം പൊളിവചനങ്ങളില്ലാത്ത നമ്മുടെ സുന്ദര മഹോത്സവമായ ഓണത്തിന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആശംസകൾ.
1: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ,
4: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: Presented by Joya Lucas, world's favorite jeweler.
3: Powered by
4: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
2: And
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: വെൽക്കം ബാക്ക്. ഇത് കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോസ് 91.7 FM. അഷ്ടമിയാണ് കൂടെയുള്ളത്. ആൻഡ് ഈ ഒരു സമയം ഈ പറഞ്ഞ പോലെ നമ്മൾ ഓരോരോ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഈ പറഞ്ഞ ഒരു ഹാപ്പി ഓണം വിഷ് ചെയ്തുകൊണ്ടൊക്കെ തന്നെ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. തന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ്, ഓ പിന്നെ തരേണ്ടവരൊക്കെ തന്നെ ഓണക്കോടികളൊക്കെ എടുത്ത് തന്നു കേട്ടോ. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ് ടു സുനോ ടീം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തായാലും നമ്മളുടെ ഈ ഒരു ഓണം സെലിബ്രേഷന്റെ അതിഗംഭീര സെലിബ്രേഷൻ നടക്കാനായിട്ട് പോകുന്നത് എം ജി ശ്രീകുമാർ ലൈവിലൂടെ ആയിരിക്കും കേട്ടോ.
7: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസന്റ്സ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ, ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ, പവേർഡ് ബൈ ഫാൽക്കൺ ജിം. മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രഫി. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്.
6: അപ്പൊ എം ജി ലൈവിന്റെ ടിക്കറ്റ്സും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരെ പ്ലാറ്റിനം ലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിലേക്ക് ചെല്ലുക. അത് അതിലൂടെ തന്നെ നിങ്ങൾക്ക് ടിക്കറ്റ്സ് എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്കൈ മീഡിയനെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. സ്കൈ മീഡിയ, സൗണ്ട് ഓഫ് സൗത്ത് ഒരുമിച്ച് അതിഗംഭീരമായി നടത്തുന്ന ഈ ഒരു പ്രോഗ്രാം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആഘോഷിക്കാം, ഈ ഒരു ഓണം സെലിബ്രേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോകുന്നു തീവണ്ടിയിലൊരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക്.

0: Radio Sunu 91.7 FM. Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
3: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
3: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ്, സെപ്റ്റംബർ 4 QNC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: നമസ്കാരം, ഞാൻ ബാബു ആന്റണി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോയായ റേഡിയോ സിനോ 91.7 എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഓണാശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: സിനോ പൊന്നോണം സീസൺ 8
1: കേട്ട് കേട്ട് കേട്ടോണം.
4: Presented by Joya Lucas, world's favorite jeweler.
1: Powered by
0: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707.
4: And
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: You're listening to Radio Suno 91.7 FM, Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: കള്ളവും ചതിയും ഇല്ലാത്ത, എന്നോളം പൊളിവചനങ്ങളില്ലാത്ത നമ്മുടെ സുന്ദര മഹോത്സവമായ ഓണത്തിന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആശംസകൾ.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
4: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
5: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
4: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
6: കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026. സീകോൺ വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ സെപ്റ്റംബർ 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
7: സീകോൺ 2026. ലേൺ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ഗ്രോ. കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് സീകോൺസമ്മിറ്റ്.com.
8: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
9: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
10: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപി. ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 6 മണി കഴിഞ്ഞു 45 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്ലോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. 917 ഈവനിങ്സ് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് പേര് ഇപ്പോഴും നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഇവന്റിനെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്ക് ടു സ്കൂൾ ജൂനിയർ ക്ലബ് ഓഫ് കോഴ്സ് നടക്കുന്നുണ്ട്, അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. പക്ഷെ ഇപ്പോൾ ബാക്ക് ടു സ്കൂൾ ഇവന്റ് നടക്കാനായിട്ട് പോകുന്നത് ഈ വരുന്ന 27-ാം തീയതിയാണ് കേട്ടോ.
2: Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
3: Gifting partner, Daiso Japan. You name it, we have it.
2: And Doha Center, shop more, pay less.
4: Old Airport Road, Doha and Alcor.
2: Call 70222525. Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
5: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

സോ ഈ ഒരു ബാക്ക് ടു സ്കൂൾ ഇവന്റിന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും കുറെ പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നൊക്കെ. പക്ഷെ അത് ക്ലോസ് ആയിട്ടോ, കാരണം ഓൾറെഡി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ കുട്ടികളൊക്കെ തന്നെ സ്കൂളിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് അന്ന് ആഘോഷിക്കാനായിട്ട് പോവാണ്, ഞങ്ങളുടെ കൂടെ എൻജോയ് ചെയ്യാനായിട്ട് പോവാണ്. അവർക്ക് കുറേ ഗിഫ്റ്റുകളും കുറേ ഈ പറഞ്ഞ പോലെ ഗെയിംസും ഒക്കെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് പ്യുവർലി ഫോർ രജിസ്റ്റേർഡ് കിഡ്സ്. അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ ഇവിടുന്ന് ഒരു കറക്റ്റായിട്ടൊരു കൺഫർമേഷൻ കോൾ കിട്ടിയ ആൾക്കാർ എന്തായാലും അങ്ങോട്ടേക്ക് വരിക. അപ്പോൾ അതുകൂടി പറഞ്ഞുകൊണ്ട് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോകണം. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടിലേക്ക് തന്നെ നമുക്ക് പോയാലോ. ഹണി മീ ടു ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോകുന്ന സമയം ഇത് 9:17 ഈവനിങ്സ്.

0: Radio Sunu 91.7 FM. Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: To you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
2: സമയം 7 മണി കഴിഞ്ഞ് 8 മിനിറ്റ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. സോ ഈ ഒരു സമയത്ത് നേരെ നമുക്ക് നമ്മളുടെ ആ ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ തമ്പോലയിലേക്ക് പോകേണ്ട സമയമാണ് കേട്ടോ. ഇന്നും കൂടിയ നമ്മുടെ റേഡിയോ സുനോയിൽ ആ ഒരു ഓണത്തമ്പോല ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇന്ന് കഴിഞ്ഞാൽ നാളെ ഇനിയിപ്പോ ദാ തിരുവോണമാണ്, ചിലപ്പോൾ നാളെയും കൂടി ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ഓണത്തമ്പോലയിൽ വിളിക്കണം എന്നുണ്ടെങ്കിൽ വേഗം വിളിച്ചോ, ബിക്കോസ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാൻസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിളിച്ചു തുടങ്ങണം 444-444-917-ലേക്ക്.
0: Brought to you by Celebrate Onam in style with Naturals Qatar. Exclusive gents and ladies grooming packages. Naturals Qatar, world's fastest growing salon chain. Barwa Village, building number 19, shop 9 and 10. Call 7136-6448.
2: അപ്പൊ ഓണത്തം പോലെ വളരെ സിമ്പിൾ ആണെന്ന് അറിയാലോ. നേരെ തന്നെ ഡയൽ ചെയ്തോളൂ 444-444-917-ലേക്ക്. വിളിച്ചു കഴിഞ്ഞാൽ ഞാനൊരു 4 അക്കം അങ്ങോട്ടേക്ക് പറയും. ആ 4 അക്കം വേറെ ഓർഡറിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ആ ഓർഡറിലേക്ക് നിങ്ങൾ പറഞ്ഞെത്തിക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് നമ്മുടെ ഓണത്തമ്പോല എന്ന് പറയുന്നത്. അപ്പൊ തമ്പോലയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ആ ഒരു വിന്നർ ആവാനായിട്ട് ആ ഒരു ഗിഫ്റ്റുകൾ നേടാനായിട്ടുള്ള സമ്മാനം കയ്യിലേക്ക് കിട്ടാനുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് വേഗം തന്നെ ഡയൽ ചെയ്യാം നിങ്ങൾക്ക് 444-444-917.

0: ഉണ്ണവും ചതിയുമില്ലാത്ത, എണ്ണോളം പോളിവചനങ്ങളില്ലാത്ത നമ്മുടെ സുന്ദര മഹോത്സവമായ ഓണത്തിന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആശംസകൾ.
1: Presented by Joya Lucas, world's favorite jeweler.
2: Powered by
3: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000 1707.
1: And
4: Marza Hypermarket, be fresh, be you. Visit your nearest store today.
5: Hi, I'm Subi Koba.
6: I am a disco dancer.
5: Ladies, you know, the last song I did, and the second one is "Ona Shabshan." Get together, come together.

0: Radio Sunu 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. Sky Media and The Sound of South presents Victoria Gold Ponnonam with MG Live September 4 QNCC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം കെ എസ് ചിത്ര. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ
0: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152 ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

0: സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്രാ മോളിൽ വൈകിട്ട് 3 മണി മുതൽ. രജിസ്ട്രേഷൻ അവസാനിച്ചിരിക്കുന്നു. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
1: Gifting partner, Daiso Japan. You name it, we have it.
0: And
1: Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
1: Call 70222525.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
2: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
0: Refreshment partner, Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Wholesale.

0: सुनो 91.7 FM
1: कतर्स फेवरेट रेडियो स्टेशन
2: पुण्य वचनങ്ങളിലൂടെ പൂവാടിയിലെ പുഷ്പങ്ങളാണ് കുരുന്നുകൾ അവരോട് കരുണ കാണിക്കുക
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM
4: ഇപ്പോൾ ഇഷാ ഉബാംഗിനുള്ള സമയം

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno 91.7 FM, Qatar's favorite radio station. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്. ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
4: ഫസ്റ്റ് ബെൽ ജി സി സി റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐ ഡി PR@suno.qa.
4: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
5: ഹായ്, ദിസ് ഇസ് റഹ്മാൻ. You're listening to Radio Suno 91.7 FM. Kettu kettu kootu kooda.
4: Suno Punnodam Season 8.
3: Kettu kettu kettodam.
6: Presented by Joya Lucas, world's favorite jeweler.
3: Powered by
1: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine rizhi ariyam. Call 4000-1707.
6: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: വെൽക്കം ബാക്ക്. ഇത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. ഉത്രാട ദിവസമായിട്ട് ഇന്നത്തെ ദിവസത്തെ ഓണത്തമ്പോലയിലേക്ക് കടക്കേണ്ട സമയമായിരിക്കുകയാണ്.
3: Brought to you by Celebrate Onam in style with Naturals Qatar. Exclusive gents and ladies grooming packages. Naturals Qatar, world's fastest growing salon chain. Barwa Village, building number 19, shop 9 and 10. Call 7136-6448.
7: അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസത്തെ ആ ഒരു ഓണത്തമ്പോലയിലേക്ക് വിളിച്ചിരിക്കുന്ന ആരാ നമുക്ക് നോക്കാം.
8: മുജീബ്
7: വാണിമേൽ. ഓക്കെ, അപ്പൊ മുജീബ് കാർ റെഡി ആണല്ലോ അല്ലേ?
8: റെഡിയാണ്.
7: ഓക്കെ ഫൈൻ. അപ്പൊ ദാ നാല് അക്കം ഞാൻ തരും, അതനുസരിച്ചിട്ട് പറയണം കേട്ടോ.
8: ശരി.
7: സമയം കഴിഞ്ഞുട്ടോ, സമയം കഴിഞ്ഞുട്ടോ. കുഴപ്പമില്ല, കുഴപ്പമില്ല. ഇത് ആ നമ്പർ തന്നെയായിരുന്നു പറയേണ്ടിയിരുന്നത് കേട്ടോ, പ്രശ്നമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ബൈ ബൈ ബൈ. അങ്ങനെ കുറച്ച് ഈ പറഞ്ഞ പോലെ കൺഫ്യൂഷൻ വന്നു എന്നേ ഉള്ളൂ, പ്രശ്നമില്ല. ഇതേപോലെ പല ആൾക്കാർക്കും കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പൊ ബേസിക്കലി ഇതായിരുന്നു ഓണത്തം പോലെ ഇന്നത്തെ. അങ്ങനെ നമ്മൾ ഇതും കൂടി കഴിഞ്ഞ് നേരെ പോകുന്നത് ഒരു ഓണം സോങ്ങിലേക്ക് തന്നെയാണ് കേട്ടോ.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കള്ളവും ചതിയും ഇല്ലാത്ത, എണ്ണോളം പൊളിവചനങ്ങളില്ലാത്ത നമ്മുടെ സുന്ദര മഹോത്സവമായ ഓണത്തിന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആശംസകൾ.
2: ഹായ്, നമസ്കാരം, ഞാൻ സിജു വിൽസും. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Sunu 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 8 മണി കഴിഞ്ഞ് 12 മിനിറ്റ്. കത്തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. നാളത്തെ ദിവസം തിരുവോണ ദിവസം, എല്ലാവരും നാളത്തേക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. 26-ാം തീയതി. പക്ഷേ നാളെ ബുധനാഴ്ചയായിട്ട് എല്ലാവരും ഇങ്ങനെ ഓഫീസിൽ പോയിട്ടാണല്ലോ ഓണം സെലിബ്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു മൈൻഡിലൊക്കെ ആയിരിക്കും കുറേ പേർക്കൊക്കെ. ഓഫീസിൽ ചിലപ്പോൾ ഓണം ഉണ്ടാവില്ല. എന്തായാലും ഓണം ഈ പറഞ്ഞ പോലെ സെലിബ്രേറ്റ് ചെയ്യുന്നവരും ചെയ്യാത്തവർക്കും എല്ലാവർക്കും ചിലപ്പോൾ നാളെ ഒരു മഴ സെലിബ്രേഷൻ കിട്ടുമായിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കത്ത് കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത് നാളെയും മറ്റന്നാളും ചെറിയ രീതിയിൽ മഴയ്ക്കുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെയാണ്. സുഹയിൽ വരുന്നു എന്നൊക്കെ ഉള്ളൊരു ഒരു ഒരു ഒരു സംസാരം കുറച്ച് നാളുകളായി നടക്കുന്നു. അവസാനം സുഹയിലെത്തുന്നു, സുഹയിലെത്തിയിട്ട് പുറകെ മഴ വരുന്നു. ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ എന്തൊരു സമാധാനം, എന്തൊരു സുഖം. പക്ഷേ ഈ പറഞ്ഞ കറക്റ്റായിട്ട് മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ചൂട് കൂടുമോ എന്നുള്ളൊരു പേടിയാണ് എൻ്റെ ഉള്ളിൽ കേട്ടോ. ചിലപ്പോൾ പറയാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞ് കുറച്ച് നാളും കൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞ തണുപ്പും കാര്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നാളെ എന്തായാലും ആ മഴയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. മഴ വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഇപ്പം എന്തായാലും തൽക്കാലം നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു പാട്ട് വരുന്നുണ്ട്. ചിത്രശേഷി പാടിയ പാട്ടാണ് ചൈന ടൗണിലെ പാട്ടാണ്.

0: শুনো 91.7 FM
1: কতস ফেভারিট রেডিও স্টেশন
0: এবർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ
2: ിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
4: ഹേ, ദിസ് ഇസ് നമിത പ്രമോദ്. ഖത്തറിലെ ഏറ്റവും ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 കേട്ട്

0: Radio Sunu 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: നല്ലോണം കേട്ടോണം.
3: അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
0: മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

എന്ത് ബ്യൂട്ടിഫുൾ സോങ് ആണല്ലേ. എന്തായാലും ഈ ഒരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയം വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്നോ 91.7 FM. അശ്ലമിയാണ് കൂടിയുള്ളത്. ഈ ഒരു സമയത്ത് നമ്മളുടെ ഒരു അച്ചീവ്മെന്റ്, അതായത് ഖത്തറിൽ നടക്കുന്ന എന്തൊരു അച്ചീവ്മെന്റ് നമ്മളുടെ ഒരു പൊതുവായ അച്ചീവ്മെന്റ് ആണല്ലോ. അപ്പൊ അഷ്കാൽ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്, അതായത് ട്രാഫിക് സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളും ഏകദേശം 674 സ്കൂൾ ഏരിയാസിൽ കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു കാര്യമാണ് ഒരു അച്ചീവ്മെന്റ് എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. ന്യൂ ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇതേപോലെ സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളും സ്കൂളുകളുടെ ആ ഒരു സമീപത്തൊക്കെ തന്നെ നല്ല രീതിയിൽ കറക്റ്റ് ആക്കാനുള്ള ഒരു ഒരു ഡിസിഷൻസ് എപ്പോഴും എടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു ഒരു ഡിസിഷന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഏകദേശം ചില്ലറ സ്കൂളുകളെന്നല്ല 674 സ്കൂളുകൾ. അപ്പൊ അത്രയും സ്കൂളുകളുടെ ചുറ്റും കറക്റ്റായി കുട്ടികൾക്ക് സീബ്ര ക്രോസിങ്ങും അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പുകളും ആ ബസ് സ്റ്റോപ്പിൽ തന്നെ കറക്റ്റായിട്ടുള്ള സ്ഥലങ്ങൾ ഡെസിഗ്നേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ റോഡിൻ്റെ അവിടെ ആണെങ്കിൽ പോലും പല കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പം ചെറിയ ചെറിയ വർക്ക്സും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാനും എടുത്തിരിക്കുന്നത് ഈ ചെറിയ കാലയളവിൽ തന്നെ. അതും ഇത്രയും ചൂട് ഈ ഒരു സമയത്ത് തന്നെ ആ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത്രയും സ്കൂളുകളുടെ ചുറ്റും ചെയ്യുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ഒരു ഹാറ്റ്സ് ഓഫ് ടു ദം, ബിക്കോസ് സ്കൂൾസിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഫാമിലീസ് ഈവൻ ഗവൺമെൻറ് എൻറ്റിറ്റീസ് ഒക്കെ തന്നെ ഇത് എപ്പോഴും ഭയങ്കരമായിട്ട് കുട്ടികളുടെ സേഫ്റ്റി എന്നുള്ളത് തന്നെയാണ് എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കൺസേണിൻ്റെ ഭാഗമായിട്ടാണ് അഷ്കാൽ ഇങ്ങനെ ഈ ഒരു വലിയൊരു കഥ നാഷണൽ വിഷൻ 2030 ഒക്കെ തന്നെ ഭാഗമായിട്ട് സ്കൂൾസിൻ്റെ ഒക്കെ തന്നെ കീ ഏരിയാസിൽ ഇങ്ങനെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. മിക്ക സ്കൂൾസിൻ്റെയും ആ ഒരു സൈഡിലൊക്കെ തന്നെ മിനിമം സ്പീഡ് ലിമിറ്റുകളും എഴുതി വെച്ചിട്ടുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടി 30 km/h എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ സ്പീഡ് ഹമ്പും ഉണ്ടാവും. ആ ഒരു ഹംസൊക്കെ തന്നെ സമാധാനത്തിൽ വണ്ടി ഓടിക്കുക സ്കൂളിൻ്റെ ഭാഗത്ത് എന്നുള്ള രീതിയിൽ ആ ഒരു ഒരു തോന്നൽ കൊണ്ടുവരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ സൈൻ ബോർഡുകളൊക്കെ തന്നെ വീണ്ടും റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ റോഡ് മാർക്കിങ്സ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ പെഡസ്ട്രിയൻ ക്രോസിങ് അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സൈഡ് വാക്ക് ഏരിയ ഉൾപ്പെടെ ബാരിയേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും പല പുതിയ പുതിയ ചേഞ്ചസ് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കൺവീനിയൻ്റ് ആയിട്ടുള്ള ആക്സസുകളും ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ പുതിയൊരു ഒരു സ്കൂൾ കാലഘട്ടം തുടങ്ങുന്നതിന് മുൻപായിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഷ്കാൽ. ആൻഡ് ഇത് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോകേണ്ട സമയം. തിരിച്ചു വന്നിട്ട് കുട്ടികളുടെ ഇവൻറ്റിനെ കുറിച്ചിട്ട് ഞാൻ പറയാം.

0: Radio Sunu 91.7 FM. Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
5: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
6: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
7: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
8: പ്ലസ് ബെൽ ജി സി സി റേഡിയോ നാടക മത്സരം സീസൺ 4.
7: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
8: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
9: ഹായ്, ദിസ് ഇസ് പൃഥ്വിരാജ്. You're listening to Radio Suno. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
10: അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707.
11: മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: You're listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
4: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
5: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
6: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
7: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
5: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് ഷെടി.
7: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
8: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
7: കണ്ട
5: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
9: ഹലോ, ഞാൻ നന്ദു. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
10: അങ്ങനെ ഓണത്തിന്റെ ഒരു വൈബിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓണത്തിന്റെ ആ ഒരു വിശേഷങ്ങൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഓണാഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഓണത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കുറേ പേര് ഇറങ്ങുന്ന സമയം. എന്തായാലും ഈ ഒരു ടൈമിൽ എല്ലാവർക്കും ഈ പറഞ്ഞ ഓണാശംസകൾ ഒന്ന് നന്നായിട്ട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് അവർ വിശ്വസിച്ച് ഞാൻ അറിയിക്കുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞു നിർത്തിയൊരു കാര്യമുണ്ട് കേട്ടോ, അതായത് കുട്ടികളുടെ ഇവൻറ്റിനെ കുറിച്ചിട്ട്. ആ ഒരു ഇവൻറ്റിനെ കുറിച്ചിട്ട് ഒന്നുകൂടി പറയാനായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്.
11: Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
12: Gifting partner Daiso Japan, you name it, we have it.
11: And
12: Doha Center, shop more, pay less.
11: Old Airport Road, Doha and Alcor.
12: Call 70222525.
11: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
13: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

0: അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ അതിഗംഭീരമായിട്ടുള്ള ഒരു ഇവന്റ് 27th അതായത് ഈ വരുന്ന വ്യാഴാഴ്ച നമ്മൾ അബൂസിദ്ര മോളിൽ വെച്ച് നടത്തുന്നതായിരിക്കും. കുട്ടികൾ രജിസ്ട്രേഷൻ ഒക്കെ തന്നെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പൊ രജിസ്റ്റേർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്, കോൾ വന്ന കുട്ടികൾക്ക് അവിടെ വന്നിട്ട് ഞങ്ങളുടെ കൂടെ ഈ ഒരു ബാക്ക് ടു സ്കൂൾ അതിഗംഭീരമായിട്ട് ആഘോഷമാക്കാം കേട്ടോ. അപ്പൊ അതുകൂടി പറഞ്ഞുകൊണ്ട് എനിക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകേണ്ട സമയമായിരിക്കുകയാണ്. നാളെ തിരുവോണ ദിവസമല്ലേ, അപ്പൊ കുറച്ച് നേരത്തെ വരണമെന്നേ. അപ്പൊ ഞാൻ പോട്ടെ ഇപ്പോ, എന്നിട്ട് നാളെ നേരത്തെ വന്ന് നിങ്ങളോട് വിശേഷങ്ങളൊക്കെ പറയുന്നതായിരിക്കും. നമ്മുടെ കൂടെ ഒരുപാട് അതിഥികൾ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിലേക്കൊക്കെ ഞാൻ എത്താം. ഇപ്പൊ തൽക്കാലം നമുക്കൊരു നല്ല ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോയാലോ, ഒരു ഓണപ്പാട്ടിലേക്ക് തന്നെ പോവാണ്. അപ്പൊ എവ്രി വൺ ടേക്ക് കെയർ, ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.
1: ഓണപ്പാട്ട് ബ്രോട്ട് ടു യു ബൈ പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: You're listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

ഗുഡ് ഈവനിംഗ് വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത്, സുനോ മെലഡീസ്. യെസ്, പാട്ടുകഥകളും വിശേഷങ്ങളും. പിന്നെ ഇന്നത്തെ ദിവസം ഇസ് എക്സ്ട്രാ സ്പെഷ്യൽ അല്ലേ. തിരുവോണം ഡേ എത്തി അടുത്ത് നിൽക്കുകയാണ്, ആൻഡ് ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലുമാണ് സുനോ മെലഡീസിലും. അതുകൊണ്ട് ഉത്രാടം നമ്മൾ വിട്ടുപിടിക്കുന്നില്ല. ഓണത്തിന് തൊട്ട് മുമ്പുള്ള ദിവസമാണല്ലോ നമ്മുടെ ഉത്രാടം. ഇതിനെ ഒന്നാം ഓണം എന്ന് വിളിക്കുന്നു. തിരുവോണത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ വാങ്ങാൻ ആളുകൾ അവസാന നിമിഷം നടത്തുന്ന ഒരു നെട്ടോട്ടം, അതിനെയാണ് നമ്മൾ ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഉത്രാട ദിവസം വൈകുന്നേരങ്ങളിൽ നാട്ടിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വീടുകളുടെ ഉമ്മറത്തും മുറ്റത്തും നിലവിളക്ക് കൊളുത്തി വെക്കുന്ന ചടങ്ങാണ് ഇന്നത്തെ ദിവസം. അതായത് മഹാബലി തമ്പുരാനെ വരവേൽക്കാൻ നാടും വീടും ഒരുങ്ങി എന്നതിന്റെ ഒരു പ്രഖ്യാപനം. ഉത്രാട നാളിലാണ് ഏറ്റവും വലിയ പൂക്കളവും ഒരുക്കുന്നത്. പിന്നെ വീടുകളിലും അല്ലെങ്കിൽ തന്നെ ഇവിടെയാണെങ്കിൽ ചിലപ്പോൾ അസോസിയേഷനുകളൊക്കെ ഇങ്ങനെ നാളെ സദ്യ ഉണ്ടെങ്കിൽ തിരുവോണ സദ്യക്കുള്ള പച്ചക്കറികൾ അരിയുന്നതും ഒരുക്കങ്ങളും ഒക്കെ തുടങ്ങുന്നത് ഈ ഉത്രാട രാത്രിയിലാണ്. ഇന്ന് ഉത്രാട രാത്രി ആയപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഉത്രാടം റിലേറ്റഡ് പാട്ടുകളിലൂടെ ആയാലോ ഇന്നത്തെ സുനോ മെലഡീസിന്റെയും യാത്ര. 1983 തരംഗിന് പുറത്തിറക്കിയ ഉത്സവ ഗാനങ്ങൾ എന്ന ആൽബത്തിൽ രവീന്ദ്രൻ മാസ്റ്റർ സംഗീതം നൽകി ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയ മനോഹരമായ ഓണപ്പാട്ടുണ്ട്. യെസ്, ഉത്രാട പൂനിലാവേവ. ദാസേട്ടൻ പാടിയ പാട്ട് ഒരു ഉത്സവ ഗാനം എന്ന് ആഘോഷിക്കുന്നതിനുപരി ആഘോഷങ്ങൾക്കിടയിലും നമ്മുടെ ചുറ്റുമുള്ള സാധാരണക്കാരായ ആളുകളെ മറക്കരുത് എന്നൊരു സന്ദേശവും കൂടെ പാട്ടിലുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഈ 10 കഴിഞ്ഞിട്ട് ഇന്നും ഓരോ ഉത്രാട രാത്രിയിലും മലയാളികൾ ഈ പാട്ട് നെഞ്ചിലേറ്റുന്നത്.

0: रेडियो सुनो 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: കുട്ടി കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്രാ മോളിൽ വൈകിട്ട് 3 മുതൽ. രജിസ്ട്രേഷൻ അവസാനിച്ചിരിക്കുന്നു. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
3: Gifting partner, Daiso Japan, you name it, we have it.
2: And
3: Doha Center, shop more, pay less.
2: Old Airport Road, Doha and Alcor.
3: Call 70222525.
2: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
4: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
2: Refreshment partner, Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holding.

ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത്. സുനോ മെലഡി സ്റ്റുഡി. ഇന്ന് ഉത്രാട രാത്രി. ഉത്രാട ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ തരംഗിണിയുടെ കുറച്ച് ഉത്രാട പാട്ടുകൾ കേട്ടുള്ള യാത്രയാണ്. 1995 തരംഗിണി പുറത്തിറക്കിയ പൊന്നോണ തരംഗിണി വോളിയം 4 കുറച്ച് പാട്ടുകളുണ്ട്. അതിലെ ഒരു ഉത്രാട പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ PK ഗോപിയാണ് ഈ പാട്ടിന്റെ വരികൾ എഴുതിയേക്കുന്നത്. ആൻഡ് മ്യൂസിക് ഡയറക്ടർ രഘുകുമാർ സാർ ആണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. നമ്മുടെ താളവട്ടം ക്ഷാമയൊക്കെ ചെയ്ത് രഘുകുമാർ സാർ. മറ്റ് പല ഓണപ്പാട്ടുകളും വലിയ ആഘോഷങ്ങളെയും സദ്യവട്ടങ്ങളെയും കുറിച്ച് പറയുമ്പോൾ ഈ പാട്ട് കുറച്ചും കൂടെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആ ഒരു ബന്ധവും പ്രണയവും ആത്മീയമായ ഒരു കാത്തിരിപ്പിനെയൊക്കെയാണ് വർണ്ണിക്കുന്നത്. ലളിതമായ മലയാളവും രഘുകുമാർ സാറിന്റെ മെലഡിയും കൂടെ ചേർന്നപ്പോ ഈ കാലം എക്കാലത്തെ മികച്ചൊരു മെലഡി ഓണഗാനമായി മാറി. ഉത്രാട രാത്രിയുടെ നിശബ്ദതയും കുളിർമയും അതേപടി ശ്രോതാക്കളിൽ എത്തിക്കാൻ ഈ പാട്ടിന് കഴിയുന്നുണ്ട് ദാസേട്ടന്റെ ശബ്ദത്തിൽ.

0: सुनो 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
3: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

0: തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: You're listening to Radio Suno 91.7 FM,
0: Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: സുനോ പൊന്നോണം സീസൺ 8
0: കേട്ട് കേട്ട്

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത്, സുനോ മെലഡീസിൽ. തിരുവോണ ദിനത്തിനായുള്ള ആ കാത്തിരിപ്പ് ഇന്ന് ഉത്രാടരാത്രി. ഉത്രാടരാത്രി ഉത്രാടവുമായി റിലേറ്റ് ചെയ്ത ഒന്ന് രണ്ട് പാട്ടുകളിലൂടെയാണ് ലിനു സുനോ മെലഡീസ് തുടങ്ങിയത് തന്നെ. തരംഗടി മനോരമ മ്യൂസിക് ചേർന്ന് പുറത്തിറക്കിയ നിറമാല എന്നൊരു ആൽബം ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? 96 അതൊരു ഓണ ആൽബം ആയിരുന്നു. അത് നമ്മുടെ കൈതപ്പുരം ദാമോദരൻ നമ്പൂതിരിയാണ് പാട്ടിന്റെ വരികളൊക്കെ എഴുതിയിരുന്നത്. ക്രിസ്തീയ ഭക്തി ഗാനങ്ങളിലൂടെയും ലളിത ഗാനങ്ങളിലൂടെയും ശ്രദ്ധേയനായ ഒരു സണ്ണി സ്റ്റീഫനെ ഓർമ്മയുണ്ടോ, മ്യൂസിക് ഡയറക്ടർ? അദ്ദേഹമായിരുന്നു ഈ പാട്ടുകൾക്ക്, ആ ആൽബത്തിലെ പാട്ടിനെല്ലാം മ്യൂസിക് കൊടുത്തിരുന്നത്. മറ്റു പല ഓണപ്പാട്ടുകളും നൊസ്റ്റാൾജിയ, ചെറിയൊരു സങ്കടം, മിസ്സിംഗ്നെസ് ഒക്കെ ആണെങ്കിൽ ഇത് കുറച്ചും കൂടി ഒരു എനർജിയും സന്തോഷവും നിറയ്ക്കുന്ന ഒരു പാട്ടാണ്. പിന്നെ ദാസേട്ടന്റെ ശബ്ദവും പിന്നെ ആ സ്വരങ്ങളും ഒക്കെ ചേർന്ന് വരുമ്പം ഇത് മലയാളികളുടെ ഓണാഘോഷങ്ങളിൽ എന്നും മാറി നിൽക്കാത്ത ഒരു പാട്ടാണെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. ഒന്ന് നമുക്ക്

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.

0: ഫെമിന്റെ പേരിലും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട്
1: ഓണം കേട്ടോണം.
2: സീസൺ 8 കേട്ട് കേട്ട് കേട്ടോണം.

ലിസണിങ് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഉത്രാട രാത്രി സ്പെഷ്യൽ സോങ്സ്. തരംഗിണി ആൽബത്തിൽ വന്ന കുറച്ച് പാട്ടുകളാട്ടോ നമ്മൾ ഇന്ന് കേൾക്കുന്നത്. ഇനി കേൾക്കാൻ പോകുന്ന പാട്ടൊരു ഓണപ്പാട്ടാണോ എന്നറിയില്ല, പക്ഷെ ഓണാഘോഷ പരിപാടികളിൽ പണ്ട് ഇതൊക്കെ പ്ലേ ചെയ്യായിരുന്നു. തരംഗിണി ഓണം സോങ്സ് എന്ന് വരുമ്പോഴും ഈ പാട്ടൊക്കെ വരാറുണ്ട്. 80s കാസറ്റ് യുഗത്തിന്റെ തുടക്കത്തിലാണ് മലയാളിക്ക് ഓണം എന്നാൽ തരംഗിണിയുടെ ഓണപ്പാട്ടുകൾ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത്. എനിക്കൊന്ന് ദാസേട്ടൻ 1980 നവംബറിൽ ട്രിവാൻഡ്രത്ത് സ്ഥാപിച്ച മ്യൂസിക് കമ്പനിയാണ് തരംഗിണി റെക്കോർഡ്സ്. അതിന്റെ ആദ്യത്തെ ആൽബം 81 തരംഗിണി ഇറക്കുന്നത്, അവരുടെ ആദ്യത്തെ ഓണപ്പാട്ട് ആൽബം. സിനിമയ്ക്ക് പുറത്ത് ലളിതഗാനങ്ങൾക്ക് ഇത്രയധികം ജനപ്രീതി നേടിക്കൊടുത്ത ശരിക്കും തരംഗിണിയുടെ പരീക്ഷണം തന്നെയായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു ഓണപ്പാട്ടുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. ഈ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിലെ പാട്ടുകൾ ആ സമയത്ത് പോയി പെർച്ചേസ് ചെയ്യുന്നതാണ്. പക്ഷെ ഈ ഓണപ്പാട്ട് എന്ന് പറയുന്ന റിപ്പീറ്റഡ്ലി ഇതിന്റെ വോള്യൂംസ് എല്ലാ വർഷവും വരുന്നു, പഴയ പാട്ടുകൾ അന്വേഷിച്ച് പിന്നെ ആളുകൾ പോകുന്നു. അങ്ങനെ ഒരു വലിയൊരു ബിസിനസ്സും വലിയ ഒരു ഒരു നൊസ്റ്റാൾജിയുമായിരുന്നു പണ്ട് കാലത്ത് ഓണപ്പാട്ടുകൾ എന്നുള്ളത്. അതെന്നും മുന്നിൽ നിന്നിരുന്നത് അത് ഇറക്കാനായിട്ട് തരംഗിണി തന്നെയായിരുന്നു. പിന്നീട് സീഡിയും കാസറ്റുകൾക്കുള്ള ഒരു കാത്തിരിപ്പില്ലല്ലോ. ഇപ്പൊ ഒരു വിരൽ തുമ്പിൽ നമുക്ക് എല്ലാ പാട്ടുകളും കിട്ടിയത് കൊണ്ട് തന്നെ തരംഗിണി അങ്ങനെ ഓണപ്പാട്ട്, ലളിതഗാനങ്ങൾ എന്ന രീതിയിൽ അങ്ങനെ കണ്ടിന്യൂസ്ലി ഇറങ്ങുന്നതൊക്കെ വളരെയധികം കുറച്ചു ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു 2 മുമ്പായിരുന്നു ഒരു ഓണപ്പാട്ട് ദാസേട്ടന്റെ ശബ്ദത്തിൽ വീണ്ടും തരംഗിണി ലേബലിൽ നമ്മൾ കേട്ടത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഓണപ്പാട്ടാണോ വള്ളംകളി പാട്ടാണോ ഉത്സവ ഗാനമാണോ കേട്ടിട്ട് തീരുമാനിക്കാം.

യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് ഉത്രാടരാവായതുകൊണ്ട് തന്നെ നമ്മൾക്കൊരേ ഓണപ്പാട്ടുകളുടെ പിന്നാലെ തന്നെയാണ് ഇന്നത്തെ യാത്ര. ഉത്രാടം റിലേറ്റഡ് സോങ്സ് ആയിരുന്നു കഴിഞ്ഞ മണിക്കൂർ നമ്മൾ കേട്ടിരുന്നെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട ചില ഓണപ്പാട്ടുകളിലൂടെ പോയാലോ. ഇത് ഒരു രസകരമായ ഒരു ഓണപ്പാട്ട് ഇത് വേണം പറയാൻ. 1982 പുറത്തിറങ്ങിയ ഇത് ഞങ്ങളുടെ കഥ എന്ന സിനിമ ഓർമ്മയുണ്ടോ? അതിലെ രസമായൊരു ഓണപ്പാട്ടുണ്ട്. ജോൺസൺ മാസ്റ്ററിന്റെ ഈണം, ദാസേട്ടൻ പാടി, ഭാസ്കരൻ മാഷിന്റെ വരികൾ. നാടൻ കലാരൂപമായി കുമ്മി അടിക്കുന്ന ശൈലിയിലാണ് ഭാസ്കരൻ മാഷ് ഈ പാട്ടിന്റെ വരികൾ എഴുതിയത്. സാധാരണ തട്ടുപൊളിപ്പൻ ഉത്സവ പാട്ടുകളിൽ നിന്നാണ് വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു ഈ പാട്ട് ജോൺസൺ മാഷു ഒരുക്കിയിരുന്നത്. ഇതിന്റെ വരി തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മാവേലിക്കും പൂക്കളം, മാദേവനും പൂക്കളം. ഭാസ്കരൻ മാഷ് അത് വെറുതെ എഴുതിയതല്ല. ഓണക്കാലത്ത് മുറ്റത്ത് മണ്ണുകൊണ്ടുണ്ടാക്കുന്ന ആ ഒരു തൃക്കാക്കരയപ്പനെയാണ് മാദേവൻ എന്ന് വിളിക്കുന്നത്. എന്നാ പിന്നെ

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: സുനോ പൊന്നോണം സീസൺ 8
3: കേട്ട് കേട്ട്

0: ഞാൻ നിങ്ങളുടെ സ്വന്തം അപ്പ ഹാജ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത് സുനോ മെലഡീസിൽ. യെസ്, അങ്ങനെ ഉത്രാട രാത്രി എത്തി നിൽക്കുകയാണ് നമ്മള്. കുറച്ച് ഓണപ്പാട്ടുകളിലൂടെയുള്ള ഒരു യാത്ര. സാധാരണയായി നാടൻ പാട്ടുകളുടെയും തനത് കലാരൂപങ്ങളുടെയും ശൈലിയിൽ പാട്ടുകൾ എഴുതുന്ന വ്യക്തിയായിരുന്നു കാവാലം നാരായണ പഠിക്കൽ. എന്നാൽ സംഗീത സംവിധായകൻ ശ്യാം സാർ അറിയപ്പെട്ടിരുന്നത് കുറച്ച് വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന പാട്ടുകളും ഇത്തിരി ഫാസ്റ്റ് നമ്പറും ബിജിഎംസും ഒക്കെ ഒരുക്കുന്നതിലുമാണ്. തികച്ചും വ്യത്യസ്തമായ ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഈ രണ്ട് പ്രതിഭകൾ ഒന്നിച്ചപ്പോൾ ജനിച്ച പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. മലയാള സിനിമയിൽ അക്കാലത്ത് ഇങ്ങനത്തെ നാടൻ ശൈലിയിലുള്ള പാട്ടുകളൊക്കെ ജാനകമ്മയോ വാണി ജയറാമോ ഒക്കെ ആയിരുന്നു കൂടുതലും പാടിയിരുന്നത്. പക്ഷെ ശ്യാം സാർ അന്ന് തെരഞ്ഞെടുത്തത് തെന്നിന്ത്യൻ സംഗീത രാജ്ഞി പി സുശീലാമ്മയായിരുന്നു. അവരുടെ ഒരു പ്രത്യേക രീതിയിലുള്ള ആ ഒരു ഉച്ചാരണവും ആ ശബ്ദ ഗാംഭീര്യമൊക്കെ പാട്ടിനൊരു പ്രത്യേക ഫീലായിരുന്നു.

0: Radio Sunu 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: നമസ്കാരം, ഞാൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനു 91.7 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: റേഡിയോ സുനു 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: சுனப்புனோணம் சீசன் 8 கேட்டு கேட்டு கேட்டோணம். You're listening to Radio Suno 91.7 FM, Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
3: ആക്ഷൻ
4: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
3: ഹൊറർ,
5: തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ,
6: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
0: ഇഷ്ട ജോണർ ഇതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
7: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
8: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency.
9: Namaskaram, njan ningalde swantham Suresh Gopi. ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 എഫ് എമ്മിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: സുനോ പൊന്നോണം സീസൺ 8
2: കേട്ട് കേട്ട് കേട്ടോണം.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത്, സുനോ മെൽഡേസിൽ. ഉത്രാടന അവാർഡ്, അതുകൊണ്ട് തന്നെ ചെറിയ ഓണപ്പാട്ടുകളിലൂടെയുള്ള യാത്ര. മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച പ്രതിഭകൾ ഒന്നിച്ചൊരു പാട്ടാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒ എൻ വി സാറിന്റെ വരികൾക്ക് 90s തരംഗം സൃഷ്ടിച്ച എസ് പി വെങ്കടേഷ് സാറാണ് ഇതിന് മ്യൂസിക് കൊടുത്തേക്കുന്നത്. ഗാനഗന്ധർവൻ ദാസേട്ടന്റെ ശബ്ദവും. 90s ആക്ഷൻ മാസ് സിനിമകൾക്ക് പശ്ചാത്തല സംഗീതം കൊടുത്തിരുന്ന നമ്മുടെ BGMs ഒക്കെ ഒരുക്കിയ എസ് പി വെങ്കടേഷ് സാറ് ഇങ്ങനൊരു പാട്ട് പെട്ടെന്ന് ചെയ്യുന്നത് ആരും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഗാനത്തിൽ അദ്ദേഹം വെസ്റ്റേൺ ശൈലിയിലുള്ള കീബോർഡ് പ്രയോഗങ്ങളും ഇൻസ്ട്രുമെന്റേഷനും നന്നായി തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ നാടൻ മെലഡി ടച്ചും വിട്ടുകളഞ്ഞിട്ടില്ല. ഒരു സിനിമയ്ക്കുള്ളിൽ വരുന്ന പാട്ടാണെങ്കിലും പിൽക്കാലത്ത് സിനിമയിൽ നിന്ന് മാറി സ്വതന്ത്രമായ ഒരു ഓണം ആൽബം പോലെ പലയിടത്തും മലയാളികൾ ഈ പാട്ടിനെ ഓണസമയങ്ങളിൽ ആഘോഷിച്ചിട്ടുണ്ട്. എന്തായാലും ഉത്രാട ദിന രാത്രിയിൽ ഒരുപാട് നല്ല ഗാനങ്ങളൊക്കെയായി സുനോ മെലഡീസിലൂടെ നമ്മളങ്ങനെ കേട്ട് കേട്ട് പോകുന്ന സമയം.

Radio Sunu 91.7 FM. Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഓണപ്പാട്ട് brought to you by
0: Partas Barwa Village. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: Partas, one stop shop for family.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഹലോ, ദിസ് ഇസ് ലിയോണ ലിഷായ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

Radio Sonora.

0: Radio Sunu 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: Hi, this is Prithviraj. You're listening to Radio Sunu.

0: You're listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: നമസ്കാരം പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ ജഗദീഷ്. റേഡിയോ സിനോ 91.7 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണം.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: നമസ്കാരം, ഞാൻ സുധീർ കരമന. ഖത്തറിലെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സിനോ 91.7 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

Radio Suno 91.7 FM Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

നമസ്കാരം, ഞാൻ കലാഭവൻ ഷാജോൻ ആണ്. ഖത്തറിന്റെ പ്രിയപ്പെട്ട എഫ് എം റേഡിയോ സുനോ 91.7 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Sunu 91.7 FM. Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Sunil 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

Radio Suno 91.7 FM. Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

ഹലോ, നമസ്കാരം. ഞാൻ മാല പാർവതി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം കെ എസ് ചിത്ര. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

listening to Radio Suno 91.7 FM, Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

നമസ്കാരം, ഞാൻ ഇന്ദ്രജിത് സുകുമാരൻ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാണ്.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

ഹലോ, ഞാൻ നന്ദു. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.